ഒരു ശില്പി വിഗ്രഹം കൊത്താനായി ഒരു കല്ല് തിരഞ്ഞെടുത്തു. ഒളി കൊണ്ടുള്ള വേദന സഹിക്കാൻ കഴിയാത്തതിനാൽ ആ കല്ല് ശില്പിയെ തടഞ്ഞു. ശില്പി അത് ഉപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹം മറ്റൊരു കല്ലെടുത്ത് പണി തുടങ്ങി. ആ കല്ല് വേദനകൾ ക്ഷമയോടെ സഹിച്ചു. ഒടുവിൽ അതിമനോഹരമായ ഒരു വിഗ്രഹമായി അത് മാറി. അങ്ങനെ അതിനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. ആദ്യം വേദന പായുന്ന കല്ല് ക്ഷേത്രമുറ്റത്ത് തേങ്ങയുടയ്ക്കാനായി ഉപയോഗിച്ചു. അന്ന് വേദന സഹിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അതിനെന്നും അടികൊള്ളേണ്ടി വന്നു. ജീവിതത്തിലെ ഉയർച്ചയ്ക്കായി ഇന്നത്തെ കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിക്കുക. കഠിനാധ്വാനത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നവർക്കേ വിജയിക്കാൻ കഴിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 13 കൊല്ലവർഷം 1201 മിഥുനം 29 തിങ്കളാഴ്ച

0: மார்னிங் போஜோ.
1: Hey, hello, very good morning and welcome to Morning Mojo with me, RJ Sultana on Astria FM 90.9. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ്, അത്യാവശ്യം നല്ല തണുപ്പോടുകൂടി നല്ല എനർജറ്റിക് ഒക്കെ ആവാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ആരും മടിച്ചൊന്നും ഇരിക്കരുത്. അപ്പോൾ ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു തിങ്കളാഴ്ച ആയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും വർക്കിന് പോകാനായിട്ടും ഓരോ തിരക്കിനിടയിലുമൊക്കെ നമ്മുടെ ആസ്ട്രിയ FM 90 ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ എ വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90 Nadinuppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 11 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെ പറ്റി പറയാനാണെങ്കിൽ ഒരല്പം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. യെസ്, കായിക ലോകത്ത് ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ഡേ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലായിരുന്ന ഫിഫ വേൾഡ് കപ്പിന് ആദ്യമായി തുടക്കം കുറിച്ചത് ഇന്നത്തെ പോലൊരു ജൂലൈ 13 1930 ജൂലൈ 13 ഉറുഗ്വായിൽ വെച്ചാണ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് മത്സരം നടന്നത്. ഫ്രാൻസും മെക്സിക്കോയും തമ്മിലായിരുന്നു ആ ആദ്യത്തെ പോരാട്ടം തന്നെ. ഫ്രഞ്ച് താരം ലൂസിയാൻ ലോറൻ്റ് ആണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾ നേടിയത്. വെറും 13 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ഒടുവിൽ ആതിഥേയരായിട്ടുള്ള ഉറുഗ്വേ തന്നെ ചാമ്പ്യന്മാരായി. ഇന്ന് നമ്മൾ കാണുന്ന ഫുട്ബോൾ ആവേശത്തിന്റെ വലിയ തുടക്കം കുറിച്ചൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ എ വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം മോർണിംഗ് മോജോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ രണ്ട് മലയാളികളും. വിംബിൾഡൺ പുരുഷ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800-11780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടകാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപ്പാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മണി മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മണി മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബിൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായത്

0: ായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ കഴിഞ്ഞു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: Morning Mojo.
5: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിലെ പോലെ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 41 മിനിറ്റ് ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലേ, ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ മനുഷ്യരുടെയൊക്കെ ഭയങ്കര ടെൻഷനാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രായം കൂടുക എന്നുള്ളൊരു സംഭവം. എന്നാൽ വയസ്സ് വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ചില ഫുഡ് ഐറ്റംസ് നമ്മൾ റിയലൈസ് ചെയ്യിപ്പിക്കും. കൃത്യമായ അളവിൽ ഈ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ചില മാറ്റങ്ങൾ നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ സാധിക്കും. ചോക്ലേറ്റ് ദിവസം 1 മുതൽ 2 കഷ്ണം കഴിക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഓൾസോ ബ്ലൂബെറിയുടെ കാര്യത്തിലാണെങ്കിൽ ദിവസം 1/2 കപ്പ് വരെ നമുക്ക് കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു പ്രോട്ടീനൊക്കെ കിട്ടാനായിട്ട് ദിവസം 1 മുതൽ 3 മുട്ടയൊക്കെ നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൻഡ് മാത്രം നാരങ്ങ ദിവസവും 1/2 കപ്പൊക്കെ കഴിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ തക്കാളി ദിവസം 1 മുതൽ 2 എണ്ണമൊക്കെ നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീ ദിവസവും 2 മുതൽ 3 കപ്പൊക്കെ കുടിക്കാം കേട്ടോ. പിന്നെ കിവിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ദിവസവും 2 എണ്ണമൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ വാൾനട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 7 മുതൽ 14 എണ്ണമൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഒന്നിടവുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഓരോ മധുരക്കിഴങ്ങ് വീതമൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ആഴ്ചയിലെ കാര്യത്തിലാണെങ്കിലോ 2-3 തവണയായിട്ടൊക്കെ ഈ സാൽമൺ ഫിഷും കഴിക്കാം. പിന്നെ ഒന്നോർക്കുക, എന്താണെങ്കിലും അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അമൃതം വിഷമാന്ന് പറയുന്ന പോലെ തന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വെക്കുക. അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു ഇൻഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിട്ടില്ലും പാട്ടുകളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90.9. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ആണ്. ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മോർണിംഗ് മോജോയിലൂടെ കേൾക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 4000 രൂപ ധനസഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ OBC EBC വിഭാഗത്തിൽപ്പെട്ട 9-10 ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM YESHUSI സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 4000 രൂപ വീതമാണ് വിദ്യാഭ്യാസ ധനസഹായമായി ലഭിക്കുക. സ്കൂളുകൾ വഴി മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയില്ലെന്നാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. സ്കൂൾ അധികൃതർ മുഖേനയാണ് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. അർഹരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സ്കൂളുകൾ ഔദ്യോഗിക ഇ-ഗ്രാൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട അവസാന തീയതി 31 ജൂലൈ. അപ്പോൾ ഡേറ്റ് ഒന്നും കൂടി പറയുകയാണ്, 31 ജൂലൈ ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട അവസാന തീയതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90 in Adinopum, Natarkopum. Studio Clockly Paul Samayam Krithyam 8 Mani Kaidinu Krithyam 15 Minute Ayrikyana. Ini Namal Kelkuan Bonadu, Plus One Praveshanam Kathirikina Vidyarthikal Kaitala, Valari Important Aitala Uru Information Kurchana. Plus One Vocational Higher Secondary Supplementary Allotment in Aitala. Online Abhikshakal in the Tinglaicha, Ravali 10 Mani മുതൽ സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ്. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. കൂടാതെ തെറ്റായ വിവരങ്ങൾ നൽകിയതിനാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടവർക്ക് അപേക്ഷ പുതുക്കി നൽകാനും സാധിക്കും. എന്നാൽ നിലവിൽ ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയവർക്കും മുൻപ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർക്കും വീണ്ടും അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകൾ വിശദ വിവരങ്ങൾ രാവിലെ, അതായത് ഇന്ന് 9 മണി മുതൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലും VHSC അപേക്ഷകൾക്ക് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാകും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും ഈ വഴി അപേക്ഷിക്കുന്നതിനാൽ അർഹതരായിട്ടുള്ള എല്ലാ കുട്ടികളും എത്രയും വേഗം സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ പൂർത്തിയാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളിലിപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു ടൈമിന്റെ പ്രത്യേകത നമ്മുടെ മോർണിംഗ് മോജോടി ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. യെസ്, ഇനി അടുത്ത 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. എന്തെങ്കിലും വിഷസോ കാര്യങ്ങളോ അറിയിക്കുവാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090. 9526690090. നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: The most expensive liquid in the world is a tear. It's 1% of water and 99% of feelings. Think before you hurt someone. എന്ന് പറഞ്ഞ് മനോജ് ചേട്ടനാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ തട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു തോട്ടാണ് ചേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ദ്രാവകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ണുനീരാണ്. കാരണം അതിൽ വെറും 1% മാത്രമാണ് വെള്ളമുള്ളത്. ബാക്കി 99% നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് ചിന്തിക്കുക എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര സത്യമായിട്ടുള്ളൊരു വരികളാണല്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇതിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തോട്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെയും തിരിയും ഇല്ലാതെ ജോലിക്കാൻ ഒരു വിളക്കനും ആകില്ല. ബാഹ്യരൂപത്തിൻ്റെ മോടിയിലല്ല കാര്യം, ഉള്ളിൽ ഗുണങ്ങളുണ്ടാകണം. അകം ഒരിക്കലും ശൂന്യമാകരുത്. അകത്ത് അരുത

അതുണ്ടെങ്കിൽ പുറത്തു വരുന്നവയ്ക്കെല്ലാം നശീകരണ ശേഷി ഉണ്ടാകും. സ്വയം ബലപ്പെടുത്തുക, അകത്ത് തിരിതെളിക്കുക. ശുഭദിനം സുലി എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ടാണല്ലേ ഈ ചേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പുറമേടിയേക്കാൾ നമ്മുടെ ഉള്ളിലെ നന്മയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും ആ ഒരു നന്മയും വെളിച്ചവും ഒക്കെ കിടാറി നിൽക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള സുലി ചേട്ടൻ നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഇനിയും ഒരുപാട് വിശ്വസം കാര്യങ്ങളും ഒക്കെ കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: मॉर्निंग मोजो।
1: Yes, we are back on Morning Mojo with me, RJ Sultana on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റിൽ നമുക്കിപ്പോൾ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. വീഴുന്നത് ഒരു പരാജയമല്ല, വിധിക്ക് മുൻപിൽ ഇനി എഴുന്നേൽക്കില്ല എന്ന് കരുതി സ്വയം തോറ്റുകൊടുക്കുന്നതാണ് യഥാർത്ഥ പരാജയം. ഓരോ വീഴ്ചയും അടുത്ത കുതിപ്പിനുള്ള ചുവട് ാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വീഴുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല, എഴുന്നേൽക്കില്ല എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം, അല്ലേ? ഓരോ വീഴ്ചയും വലിയൊരു കുതിപ്പിനായിട്ടുള്ള ഒരു ഇന്ധനമായി എല്ലാവർക്കും മാറട്ടെ എന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിൽ വിഷയമാണ്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് ഹാപ്പിനെസ്സും ഒക്കെ വന്ന് ചേരട്ടെ. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷസ് അറിയിച്ച മുഹമ്മദ് ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു ആണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. വേക്ക് അപ്പ് വിത്ത് എ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഹാപ്പിനെസ്. തീർച്ചയായിട്ടും എല്ലാവരും എഴുന്നേൽക്കുന്നത് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലോടുകൂടി ആവട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും നല്ലൊരു എനർജറ്റിക് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഡേ ആക്കാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള കാത്തുവിനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് വിഷസും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 99.9 Natarkoppam Studio Clock. ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു, കൃത്യം 1 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നന്ദനയാണ്. നന്ദന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആശ്രിയ, യുവർ മൈൻഡ് ഈസ് പവർഫുൾ. ഇഫ് യു തിങ്ക് നെഗറ്റീവ്, യു അട്രാക്ട് problems. If you think positive, you attract solutions and success. എന്ന് പറഞ്ഞാണ് നന്ദന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, കാരണം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം തന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ആ ഒരു മൊമെന്റ് മുതൽ നമുക്ക് സക്സസിലോട്ടുള്ള ഓരോ വഴികളും അവിടെ നിന്ന് തന്നെ ഓപ്പൺ ആവും അല്ലെ. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള നന്ദനയ്ക്ക് നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നൌഷാദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്, റൈസ് വിത്ത് ഹോപ്പ്, വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് സംതിങ് വണ്ടർഫുൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്ന് പറഞ്ഞാണ് നൌഷാദ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, കാരണം പ്രതീക്ഷയും കോൺഫിഡൻസും വിശ്വാസവും ഒന്നും കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ മാത്രം നടക്കും അല്ലേ. ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ടുള്ള നൌഷാദ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൺഡേ ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിത്വം. അതിൽ നിന്ന് പിന്മാറേണ്ടി വരുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പരാജയപ്പെടുന്നത്. ശരിയാണ്, കാരണം നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന ടൈമിലാണ് നമ്മൾ ശരിക്കും പരാജയപ്പെട്ടു പോകുന്നത് അല്ലേ. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മണികണ്ഠൻ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 99.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90.9 Natarkoppam studio clock le pol samayam krithyam 9 mani kaiyunu krithyam 17 minute aayirikkana appo nammal veendum back to back aayittu nammal updates lot ingane vandirikkana adin thane nammal kelkkan povunu swarnavilayumayi bendappetta oru update aanu swarnavila ingeneyum kairiyum irangiyum okke nilkkana ee oru time le swarnam vilkano adu vaangano ennoru aashay kulupathilayittu nilkkayirikku ningal alle engile 2026 സ്വർണം വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ സ്വർണം വാങ്ങിയിട്ട് എത്ര കാലമായി എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൽ നിന്നുള്ള ലാഭത്തിന് നിങ്ങൾ നൽകേണ്ട നികുതി. അതായത് നിങ്ങൾ സ്വർണം വാങ്ങിയിട്ട് 24 അഥവാ 2 തികഞ്ഞിട്ടില്ലെങ്കിൽ അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം നിങ്ങളുടെ സാധാരണ വാർഷിക വരുമാനത്തിന്റെ കൂടെ ചേർക്കുകയും നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതി ഈടാക്കുകയും ചെയ്യും. അതായത് കൂടുതൽ ടാക്സ് അടയ്ക്കുന്നവർക്ക് വലിയൊരു തുക നികുതിയായി നൽകേണ്ടി വരും. എന്നാൽ വാങ്ങി 2 കഴിഞ്ഞ സ്വർണമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ആ ലാഭത്തിന് നിലവിലെ നിയമപ്രകാരം വെറും 12.5% നികുതി മാത്രമേ നൽകേണ്ടതുള്ളൂ. അതുകൊണ്ട് സ്വർണം എപ്പോൾ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അത് എത്ര കാലമായി നിങ്ങളുടെ കൈവശം ഉണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട ഒരു ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Morning Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 99.9 നാട്ടാർക്കൊപ്പം. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഉയർന്ന അളവിൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകളുടെ ദുരുപയോഗം തടയാനായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ 12% കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളതും 30 മില്ലി ലിറ്ററിലധികം വരുന്നതുമായിട്ടുള്ള മരുന്നുകൾ വെറുതെ ഒരു ഫാർമസിയിൽ നിന്ന് ചോദിച്ചാൽ ലഭിക്കില്ല. കാരണം രജിസ്റ്റർ ചെയ്ത ഒരു ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ഫാർമസികൾക്ക് ഇത്തരം മരുന്നുകൾ വിൽക്കാൻ സാധിക്കൂ. മാത്രമല്ല, ഈ വിൽപ്പന സംബന്ധിച്ച കൃത്യമായ രേഖകളും ഫാർമസികൾ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട്. പലയിടത്തും ഈ മരുന്നുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചതിനെ തുടർന്നാണ് ഈ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നത്. ഇപ്പം ഈ നിയമം എന്തായാലും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ് അല്ലേ? അപ്പം എല്ലാവർക്കും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോചോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി പൊറിഞ്ചു മറിയം ജോസ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സാമ്പത്തികമായി സ്വാതന്ത്ര്യം, സ്വന്തമായി ഒരു സമ്പാദ്യവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയൊരു പദ്ധതിയെപ്പറ്റിയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതാണ് KSFE പിങ്ക് ചിട്ടി. KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രകളിലൂടെ സ്ത്രീകൾക്ക് ദിനം പ്രതി ലാഭിക്കാൻ കഴിയുന്ന ആ ചെറിയ തുകകൾ ഇനി വെറുതെ ചെലവാക്കേണ്ട ആവശ്യമില്ല. അത് വളരെ സുരക്ഷിതമായി ഈ പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച ഈ മികച്ച പദ്ധതിയിലൂടെ ബസ് യാത്രാക്കൂലിയും മിച്ചം പിടിക്കുന്ന പണം പോലും നാളെയുടെ വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകാരപ്രദമാക്കുവാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ കേട്ട ഇൻഫർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
8: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
7: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: എന്തിനു പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: Morning Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, Nadinuppum, Natarkuppum. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 53 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഒരു അപ്ഡേറ്റ് കൂടി കേൾക്കാം അല്ലേ. യെസ്, PF ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു പ്രധാന ഇൻഫർമേഷൻ ഉണ്ട്. അതായത്, കൃത്യമായ ഔദ്യോഗിക അനുമതികളില്ലാതെ പ്രവർത്തിക്കുന്ന PF ട്രസ്റ്റുകൾക്ക് നിയമസാധുത നേടാൻ EPFO ഒരു കിടലം അവസരം നൽകുകയാണ്. അതായത് ആനംസ്റ്റി സ്കീം 2026 എന്നാണ് കേട്ടോ ആ ഒരു സ്കീമിൻ്റെ പേര്. June 29 മുതൽ ആരംഭിച്ച ഈ ഒറ്റത്തവണ സൗകര്യം 3 മാസത്തേക്ക് മാത്രമാണ് ലഭിക്കുക. ഈ സ്കീം വഴി മുൻകാല പ്രാബല്യത്തോടെ തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ മേഖലയിലുള്ളവർ ഈ ഒരു സുവർണ അവസരം വളരെ വേഗത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എന്നാലും എനിക്കിന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ Sultana, signing off.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: Time check. Studio clock-il ippol samayam krithyam 10 mani, and the time is 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടിയിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ വാളകത്താണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വാളകത്തത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇത് തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: ഹായ്, ഹലോ, എന്റെ പേര് ഡാനി.
0: ഡാനി ചേട്ടാ, വീടടുത്ത് തന്നെയാണോ?
1: വീട് കൊട്ടാരക്കരയാണ്.
0: കൊട്ടാരക്കരക്കാരനാണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അപ്പനമ്മ ഒരു അനിയൻ.
0: അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അനിയൻ പഠിക്കുകയാണ്, ഇപ്പൊ പ്ലസ് ടു
0: പഠിക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താ?
1: ആർക്ക്? അനിയനാണോ? അനിയന് കൊടുക്കാൻ, നന്നായിട്ട് പഠിക്കുക, നല്ല ജോലിക്ക് പോവാ. അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: എനിക്ക് വർക്കാണ്, കാഞ്ഞിരപ്പള്ളിയിൽ വർക്ക് ചെയ്യാണ് ഞാൻ.
0: എന്ത് വർക്ക്?
1: അതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡില് ഒരു ബിസിനസ് ഓറിയന്റേഷൻ ചെയ്യാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ് ആണ്?
1: പഠിച്ച എഞ്ചിനീയറിംഗ് ആണ്.
0: അപ്പൊ എന്തുകൊണ്ട് ബിടെക് എന്ന വലിയൊരു മേഖലയൊക്കെ തിരഞ്ഞെടുത്തത്?
1: ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് സ്റ്റാഫൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എഞ്ചിനിലേക്ക് കയറിയത്. അതിനുശേഷമാണ് എഞ്ചിനീയറിംഗ് ഒരു ബിസിനസ്സായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉള്ള വർക്കിലേക്ക് താല്പര്യം വന്നു. അങ്ങനെയാണ് അതിലേക്ക് ആ വർക്കിലേക്ക് മാറുന്നത്. എന്നാലും എന്റെ കോർ എഞ്ചിനീയറിംഗ് തന്നെയാണ്.
0: ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ബിടെക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സിനിമകളൊക്കെ കണ്ട് പോയി ബിടെക് എന്ന വലിയ ഒരു സബ്ജക്റ്റിനെ പോയി എടുക്കാറുണ്ട്. അത്ര എൻജോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ അടിപൊളിയാന്നൊക്കെ പറയാറുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: ഒന്നും സിനിമയെ കാണുന്നതല്ല, റിയാലിറ്റി വേഴ്സസ് റീൽ പോലെയാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ ഈ കാണുന്ന പോലെ സിനിമയെ കാണുന്ന സാധനങ്ങളൊക്കെ സിനിമയിൽ മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ ഈവൻ ഒരുപാട് പഴയ ഡിഗ്രി കോളേജിൽ ഇത് കുറച്ച് ചിലപ്പോൾ വർക്കൗട്ട് ആവുന്നതായിരിക്കും. പക്ഷേ ഒരു ബിടെക് കോളേജിൽ ഒരിക്കലും അത് വർക്കാവില്ല. അങ്ങനെയല്ല, ഒരു ഏതൊരു എഞ്ചിനീയറിംഗ് വർക്കാവുന്ന അങ്ങനെയല്ല, സിനിമയെ കാണുന്ന പോലെ അല്ല.
0: തീർച്ചയായിട്ടും നമ്മളങ്ങനെ നമ്മുടെ വാളകത്തെത്തി ഓൺടർപ്രണറായ ഡാനി ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in Samibam, Pulaman, Kottarakara.
3: Hey, Andavane, Andi Manase! Hey, Thai, Piranne, Kodi, Paranne! Hey, Andavane, Andi Manase! Hey, Thai, Piranne, Kodi, Paranne! Emmariyappa! Hey, Thera, Iđukku! Ennachimutte! Hey, Mattalangotte!
4: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ട്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ വാളകത്തെത്തി ഓൺട്രപ്രണറായ ഡാനി ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ബിസിനസ് ഫീൽഡിൽ, അതായത് ഒരു ഓൺട്രപ്രണറൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പേഴ്സണൽ ഇൻകം ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. ആക്ച്വലി എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ഇൻകം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യേണ്ടത്?
1: പേഴ്സണൽ ഇൻകം മാനേജ് ചെയ്യുന്ന ആദ്യം നമ്മളൊരു വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ഒരു ബാക്കപ്പ് ഫണ്ട് കണ്ടെത്താന്നുള്ളതാണ്. അതായത് ഒരു മിനിമം ഒരു 6 മന്ത്സേക്ക് നമ്മുടെ നമുക്ക് എത്ര ഫണ്ട് ഒരു മാസം ഉപയോഗിക്കണം, അതിനനുസരിച്ച് ഇൻടു 6 മന്ത്സേക്ക് ഈവൻ നമ്മുടെ ജോലി പോലെ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ഒരു ബാക്കപ്പ് ഫണ്ട് ഉണ്ടാക്കി വെക്കുക. പിന്നെ നിർബന്ധമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കരുതുക, അത് നമ്മുടെ ഫാമിലിക്ക്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ നമ്മുടെ ഫാമിലിയുടെ ആണോ നമ്മുടെ ആണെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരാതിരിക്കാൻ വേണ്ടി ആദ്യം സെക്കൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതിനുശേഷമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഓപ്ഷനിലേക്കൊക്കെ പോവുക.
0: ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ ഇപ്പൊ നമ്മളിപ്പം പല ആൾക്കാർക്ക് ഡൗട്ട് ഒക്കെ ആയിരിക്കും, ഇങ്ങനെ എന്തായിരിക്കും ഫോക്കസ് ചെയ്യാത്ത. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയ കാര്യമാണ്.
1: ഹെൽത്ത് ഇൻഷുറൻസ് ഈവൻ നിങ്ങൾ ഒരു ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കിയാൽ അവർക്ക് നിർബന്ധമായിട്ടുള്ള സാധനമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് മേ ബി ഗവൺമെന്റ് ആയിരിക്കും, പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും ആരും ആകും ഓഫർ ചെയ്യുന്നത്. ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇന്ത്യയില് ഇൻഫ്ലേഷൻ നാണയപ്പെരുപ്പം ഉണ്ടാകുന്നത് ഏറ്റവും ഒരു രണ്ട് മെയിൻ സെക്ടേഴ്സാണ് എഡ്യൂക്കേഷനും മെഡിക്കൽ ഫീൽഡുമാണ്. അതായത് ഒരുപാട് പ്രൈസ് കൂടുതലാണ് ഓരോ ഹെൽത്ത് ഫെസിലിറ്റീസ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും പൈസ നല്ല ചിലവുള്ള കേസ് തന്നെയാണ്. ഇത് നമ്മളൊരു ഒരു അഷ്യൂർ ചെയ്യുന്ന ഒരു സേഫ് സാധനമാണ് ഇൻഷുറൻസ് പറയുന്നത്. ഉറപ്പായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. അത് നല്ല ഈ ഇന്ന കമ്പനി എന്നുള്ളതല്ല, പലർക്കും പല പ്ലാൻസ് ഉണ്ടാവും. നല്ലൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെ കണ്ടിട്ട് നമ്മുടെ ഫാമിലിക്ക് പറ്റിയ, നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള, നമ്മുടെ അസുഖത്തിന് പറ്റിയുള്ള ഒരു സ്യൂട്ടബിൾ പ്ലാൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, അൺസേർട്ടൺ ആണ്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഇൻകം കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഒന്ന് മാനേജ് ചെയ്യേണ്ടത് വളരെ വളരെ എസെൻഷ്യൽ ആയ ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പൊ എന്തായാലും ഒരു ഓൺട്രപ്രണറായ നമ്മുടെ ഡാനി ചേട്ടനോടാണ് നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും ചേട്ടാ, സന്തോഷം ഇന്ന് പരിചയപ്പെടുന്നതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ, ബിസിനസ്സൊക്കെ ഇതിനേക്കാൾ നല്ല പ്രോഫിറ്റോടെ പോകാൻ സാധിക്കട്ടെ.
1: താങ്ക് യു ശ്രീശാന്ത്.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ വാളകത്തെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഓൺട്രപ്രണറായ ഡാനിയാണ് കേട്ടോ. അതേപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: What's your

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444717171.
3: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: കൊപ്പം. Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya, FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ വാളകത്തെത്തി എന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു കൂട്ടുകാരി ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ഹലോ, എന്റെ പേര് അന്ന.
0: അന്ന, വീട് അടുത്ത് തന്നെയാണോ?
1: അതെ അതെ, വാളകത്ത് തന്നെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അപ്പ അമ്മ ഒരു ബ്രദർ ഉണ്ട്.
0: ബ്രദർ ഒക്കെ എന്താ ചെയ്യുന്നത്?
1: അപ്പ അമ്മ
0: ഓക്കെയാണ്. അപ്പൊ നമ്മുടെ അന്നക്കുട്ടി എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇന്റഗ്രേറ്റഡ് എംഎസ്സി ബയോടെക്നോളജി പഠിച്ച് ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക.
0: ഓക്കെ, ബയോടെക്നോളജി ആണ്. ആക്ച്വലി എന്താ ഈ ബയോടെക്നോളജി? എനിക്ക് അറിയത്തില്ല.
1: ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ബയോളജി, ഞാൻ കുറേ കൂടി റിസർച്ച് ഫീൽഡാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തന്നെ ഈ കോവിഡ് ടൈമിലാണ് വന്നത്. എനിക്ക് ബിടെക് വേണ്ടെന്ന് ഉറപ്പായിരുന്നു. MBBS ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെയും പിന്നെ കുറേ നാൾ പഠിക്കണമെന്ന് ആലോചിച്ചപ്പം അതും ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണ് ബയോടെക്നോളജിയിൽ വന്നത്. കോവിഡ് ടൈമിൽ ഈ കോവാക്സിൻ അങ്ങനെ വാക്സിൻ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. അങ്ങനെയാണ് ബയോടെക്നോളജിയിലേക്ക് വന്നത്. അപ്പോൾ സംഭവം എന്തോ എനിക്കിങ്ങനെ വാക്സിൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നാണ് അങ്ങനെ ഞാൻ ഈ ഫീൽഡിൽ വന്നത്.
0: ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്?
1: ആക്ച്വലി ചാൻസസ് കുറവാ, പക്ഷേ അപ്കമ്മിങ് ആണ്, കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്രോഡും യൂറോപ്പിലൊക്കെ വളർന്നു വരുന്ന ഒരു ഫീൽഡാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോൾ കോളേജ് ഒക്കെ എവിടെ പഠിച്ചത്?
1: ഞാൻ വെല്ലൂർ, VIT.
0: വെല്ലൂരാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫ്
1: അടിപൊളിയായിരുന്നു.
0: അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ നമ്മള് കേരളത്തിൽ നിന്ന് പോയിട്ട് പെട്ടെന്ന് തമിഴ്നാട്ടിൽ ആ ഒരു കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഏറ്റവും ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു?
1: അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫുഡ് ആയിരുന്നു ഏറ്റവും പാട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷെ VIT ബാക്കിയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഫുഡ് കുറച്ച് നമുക്ക് മലയാളീസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. എസ്പെഷ്യലി ആ റൈസ് ഒക്കെ,
0: തമിഴ്നാട് റൈസ് ഒക്കെ.
1: അതെ അതെ അതെ.
0: ഓക്കെ, ആക്ച്വലി ഫുഡി ആണോ?
1: ആ, കുഴപ്പമില്ല
0: കുഴപ്പമില്ല, കണ്ണട അങ്ങനെ തോന്നുന്നില്ല കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ വാളകത്തെത്തി ബയോടെക്നോളജിസ്റ്റ് ആയ അന്നയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അന്നയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തും. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളെ വാളകത്തെത്തി ബയോടെക്നോളജിസ്റ്റ് ആയ അന്നയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ അന്ന, ഇപ്പൊ ബയോടെക്നോളജി കഴിഞ്ഞിപ്പം കോളേജ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, അപ്പൊ ഇനി എന്താണ് ഭാവി പ്ലാൻ ഒക്കെ? എന്താ
1: ഭാവി പ്ലാൻ? ഇതുപോലെ റിസർച്ച് ഫീൽഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നാണ് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. സൂൺ നോക്കുന്നില്ല, നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിനുശേഷം ഒക്കെ നോക്കാം.
0: അപ്പൊ എന്തായാലും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആണ്, ഈ ഒരു കോഴ്സ് എന്താണെന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ളത്. അപ്പൊ ഇത് ചൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട്, സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത് ഒരു ബയോടെക്നോളജിസ്റ്റ് എന്ന നിലയില്?
1: റിസർച്ച് ഫീൽഡ് ഇഷ്ടമുള്ളവർ മാത്രം ബയോടെക്നോളജിസ്റ്റ് ഫീൽഡ്. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബയോ ഇൻഫർമാറ്റിക്സ് അത് ഭയങ്കര ഒരു ഗ്രോയിങ് ഫീൽഡാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്നത്.
0: തീർച്ചയാണ്, തീർച്ചയാണ്. എന്തായാലും പേരിന്റെ ഭംഗി കേട്ട് പോയി പെടാതെ നമ്മൾ ഇതിനെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഈ ഒരു ഫീൽഡ്. ആൻഡ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് പോകല്ലേ. സോ അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം ഇതിനെക്കാട്ടി ജീവിതം മനോഹരമായിട്ട് പോട്ടെ.
1: ഓക്കെ,
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വാളകത്തെത്തുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് ബയോടെക്നോളജിസ്റ്റ് ആയ അന്നയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
3: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഹലോ, നമസ്കാരം, ഇതാരാണ്?
8: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
7: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
8: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
7: 1000 പറ മുത്തുണ്ടേ,
9: അനക്കെടുപ്പത് പൊന്നുണ്ടേ, 1000 പറ മുത്തുണ്ടേ.
10: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
11: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വാളകത്തെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് റിജോ.
0: റിജോ, റിജോ ചേട്ടാ വീട് അടുത്തന്നെയാണോ?
1: വീട് അടുത്ത ചെങ്ങമ്മനാട്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ, വൈഫ്, അമ്മ, അമ്മയുടെ അമ്മ, അച്ഛൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: എല്ലാരും ഹാപ്പി ആയിട്ട്
0: പോകും. ഓക്കെ, ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. എന്താ ചെയ്യുന്നത്?
1: ഞാൻ ദുബായിലാണ്, അക്കൗണ്ട്സിലാണ്.
0: ഓക്കെ, അക്കൗണ്ട്സിലാണ്. എങ്ങനെ പോകുന്നു ദുബായ് ജീവിതമൊക്കെ?
1: കുഴപ്പമില്ല, നാട്ടിലെ ജീവിതം മിസ് ചെയ്യുന്നു, അതർവൈസ് കുഴപ്പമൊന്നുമില്ല.
0: ഇപ്പൊ ലീവിലാണോ?
1: ആ, ഞാൻ രണ്ടു മാസം ലീവിന് വന്നതാണ്.
0: ലീവിൽ വന്നതാണ്. ഓക്കെ, ശരി ശരി. എത്ര വർഷത്തെ പ്രവാസ ജീവിതമാണ്?
1: ഞാനിപ്പം 4 വർഷമായി.
0: 4 വർഷമായതുള്ളൂ? തുടക്കക്കാരനാണ്.
1: യെസ് യെസ്, തുടക്കക്കാരനാണ്.
0: ഓക്കെ, ഇനി എത്രയോ വർഷങ്ങൾ കിടക്കുന്നു. ഒരുപാട് വർഷത്തെ പ്ലാൻ ഉണ്ടോ?
1: ഒരു അത്രയ്ക്കും പോകണ്ട, എന്നാലും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. എന്നാലും 5-6 വർഷത്തിൽ എന്നാലും വരത്തില്ല, അതിന് മേലെ പോകും.
0: ഓക്കെ, ശരി ശരി. എനിക്ക് തോന്നുന്നു ഈ ഗൾഫിലൊക്കെ ഒരു 2-3 വർഷമൊക്കെ നിൽക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ സാഹചര്യത്തിന്റെ കളികൾ മൂലം ഒരു 10-12 വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ആക്ച്വലി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലെന്ന് തോന്നുന്നു.
1: നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കും ഓരോരുത്തരും ഈ നിൽക്കുന്ന വർഷത്തിന്റെ നീളം പോകുന്നതൊക്കെ. ചിലവരൊക്കെ ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു ജോബിന് വേണ്ടി പോയിട്ട് വരുന്നവരുണ്ട്. ചിലവർ കുറച്ച് ഫിനാൻഷ്യൽ സെറ്റിൽ ആവാൻ വേണ്ടി വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ കുറെ പേര് അങ്ങനെ നീണ്ടുണ്ട് പോയവർ കുറെ പേരുണ്ട്. അവസാനം നമ്മൾ നോക്കുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടി വരുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് എന്താണ്?
1: ഫ്രണ്ട്സ്, ഫുഡ്. ഫുഡ് പോലും കുഴപ്പമില്ല, ഫ്രണ്ട്സ് ആണ് മെയിൻ ആയിട്ട്. ഫ്രണ്ട്സും വീടും.
0: അടിപൊളി. ശരി, നാട്ടിലെ ഫ്രണ്ട്സിനെയും പിന്നെ അതുപോലെ നമ്മുടെ സ്വന്തം ഫാമിലിയാണ് മിസ് ചെയ്തത്.
1: അതെ അതെ, അതാണ് മാക്സിമം മിസ് ചെയ്യുന്നത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ലീവ് കഴിഞ്ഞ് എന്ന് പോകുന്നു ചോദിക്കുന്നില്ല. അപ്പൊ എന്തായാലും കുറച്ചവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടട്ടെ.
1: അപ്പൊ ലീവ് തീരാറായില്ല, കുറച്ച് നാളും കൂടി ഉണ്ട്. 2 മാസത്തേക്ക് വന്നത്, ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പോകണം തിരിച്ച്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ വാളകത്തെത്തി ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ചെങ്ങമ്മനാട് സ്വദേശിയായ റിജു ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വാളകത്തെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ, കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ 1D തൽക്കാലം ഇവിടുന്ന് കണ്ടുതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ 1D യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമേ ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ 1D കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഈ തിങ്കളാഴ്ച ദിവസം കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജായിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 952649090. ചില മനുഷ്യർ അങ്ങനെയാണ്, അവർക്ക് വലിയ ബഹളങ്ങളോ ആഘോഷങ്ങളോ ഒന്നും അത്ര താല്പര്യമുണ്ടാകില്ല. ക്യാമറ കണ്ണുകളിൽ നിന്നൊക്കെ മാറി എവിടെയെങ്കിലും ഒരു മലമുകളിലോ അല്ലെങ്കിൽ അധികം ആരും കടന്നു ചെല്ലാത്ത ഏതെങ്കിലും വഴികളിലൂടെ ഒക്കെ ആയിരിക്കും ഒരു യാത്രയിലായിരിക്കും അവർ. മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു താര സാമ്രാജ്യത്തിൻ്റെ അവകാശിയായിട്ടും യാതൊരുവിധ ജാടകളും ഇല്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ, ആ ലളിതമായ പുഞ്ചിരി കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ഒരു സഞ്ചാരി. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, മലയാളികളുടെ സ്വന്തം താര രാജാവിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ് കേട്ടോ. ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും മനോഹരമായിട്ടുള്ള സിനിമകൾ സമ്മാനിച്ച ഒരു ആക്ടറാണ് പ്രണവ്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്ന ലേബലിൽ ഒതുങ്ങി നിൽക്കാതെ തൻ്റേതായിട്ടുള്ള ഒരു ശൈലി സ്ക്രീനിലുണ്ടാക്കിയെടുക്കാനായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ ഇന്നത്തെ കാസറ്റ് കഫേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് പ്രണവ് മോഹൻലാൽ അഭിനയിച്ച് ഗംഭീരമാക്കിയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടിയാണ് കേൾക്കാം. വിനീത് ശ്രീനിവാസിൻ്റെ വോയിസിൽ മത് പകരു എന്ന പാട്ട് കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Ini Vedana Maativekkenda, Pariharam Kandathu. ജൂലൈ 18-ന് ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ,
5: ഗുഡ് ഈവനിംഗ്. നമസ്കാരം മോളെ.
4: ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഇത് ആരാണ്? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
5: വിശേഷം സുഖമായിട്ടിരിക്കുന്നു മോളെ. എല്ലാവർക്കും പനിയും അസ്വസ്ഥതയൊക്കെയാണ്. ഞങ്ങളുടെ അംഗൻവാടി മക്കൾക്കും പനിയുണ്ട്, വീട്ടിലും പനിയുണ്ട്.
4: മൊത്തം ഒരു പനിമയമാണല്ലേ.
5: പനിയാണ്,
4: മൊത്തം ഒരു പനിമയമാണ് എല്ലായിടത്തും. സുഖമായിട്ടിരിക്കുന്നു അല്ലേ എല്ലാവരും?
5: എല്ലാരും ഒരുവിധം സുഖമായിട്ട് പോകുന്നു മോളെ.
4: ആ, ഫുഡൊക്കെ കഴിച്ചോ?
5: ഇല്ല, ആവുന്നതേ ഉള്ളൂ.
4: മക്കളൊക്കെ എന്തേ? ഓടിച്ചാടി നടക്കുവാണ്. കളിക്കുവാണ്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഏത് പാട്ടായിരുന്നു? ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. രണ്ടുപേര് പാടുന്നോ? ഓക്കെ, പാടി വെറുപ്പിക്കുന്നില്ല അല്ലേ. ഓക്കെ, പറഞ്ഞു. പദാർത്ഥകാരൻ പയ്യൻ ആരാണ്?
5: എന്റെ ശ്രീകുട്ടൻ.
4: ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട്. പറഞ്ഞായിരുന്നു. ആ, ഓക്കെ, പറഞ്ഞായിരുന്നു. പറഞ്ഞേക്കാട്ടോ, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ശ്രീശാന്ത് ഷോക്കായി പോ. എന്തോ, അടുത്ത സ്ഥലമാണല്ലേ. ഓക്കെ, ഞാൻ ശ്രീശാന്തിനോട് പറഞ്ഞേക്കാട്ടോ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന്? എന്തോ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള പനി, ജലദോഷം, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്.
5: ഓക്കെ, അവസാനം നല്ല രീതിയിൽ പോകട്ടെ മോളെ.
4: അതെ അതെ. ഓക്കെ, അപ്പൊ ചേച്ചി ഏത് ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ടിന്?
5: ഓക്കെ,
4: എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഖദീജ എന്ന മൂവിക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള സുറുമ എഴുതിയ മിഴികളെ എന്ന പാട്ടാണ്. യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ റേഡിയോയിൽ ഇപ്പോഴും കേൾക്കുന്ന, അല്ലെങ്കിൽ റേഡിയോയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, ഹായ് അനാമിക ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നീതു. ഇന്ന് എനിക്ക് കറുത്ത പെണ്ണെ സോങ് ഒന്ന് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നീതു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നീതു ചോദിച്ചിരിക്കുന്ന പാട്ട് തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. നമ്മുടെ ലാലേട്ടന്റെയും പ്രിയദർശന്റെയും കോമ്പോയിൽ ഏറ്റവും മനോഹരമായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കൊണ്ട് സമ്പന്നമായ ഒരു സിനിമ കൂടിയാണ് തേൻമാവിൻ കൊമ്പത്ത്. എന്തായാലും തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നീതുവിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 0491909090 0474219900 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പൊ കേൾക്കാം തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ ആ ഒരു കറുത്ത പെണ്ണെ എന്ന പാട്ട് കാസറ്റ് കഫേയിലും.
6: നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ.

0: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
1: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
10: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
11: ഹലോ
10: ഓക്കെ, ഇത് ആരാ സംസാരിക്കുന്നേ?
11: അജയമണി.
10: അജയമണി ചേട്ടാ, ഒരു വെറൈറ്റി ഇന്റർവ്യൂ ആയി പോയല്ലോ ഇന്ന്.
11: ആയിക്കോട്ടെ, അത് വെറൈറ്റി ഞാൻ വേറെ രൂപത്തിലാക്കിയത്, അത് ഞാൻ ഇനി പറഞ്ഞോളാം അവിടെ.
10: ഓക്കെ, അത് എന്തുവായിരുന്നു?
11: അത് വേറെയാ.
10: വേറെയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
11: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
10: ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല.
11: ചുമ മാറി ഒന്ന് നാത്തവും ചോദിക്കുന്നു.
10: ചുമ മാറി, പക്ഷേ ജലദോഷം ആയിട്ടുണ്ട്. സൗണ്ടിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കാണ്. ഫുഡൊക്കെ കഴിച്ചോ? എന്തോ
11: വിശേഷം?
10: വേറെ വിശേഷങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുന്നു.
11: ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഈ കൊച്ചു കുടുംബം പോകുന്നു.
10: പോകുന്നു. ഓക്കെ, ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ?
11: ഇന്ന് ആട്ടക്കലാശം എന്ന സിനിമയ്ക്കകത്ത് മലരും കിളിയും ഒരു കുടുംബം.
10: ഓക്കെ, ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്.
11: അതെ.
10: ഡെഡിക്കേഷൻ ഉണ്ടോ?
11: ഈ ചെറിയ കുടുംബം എന്ന് ഇല്ലേ, ചെറിയ എന്താ, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, ആ ഈ ചെറിയ കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
10: ഓക്കെ, അപ്പോ അജയമണി ചേട്ടന്റെ ചെറിയ കുടുംബത്തിന് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
11: ഓക്കെ,
10: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് അജിമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ആട്ടക്കലാശം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള മലരും കിളിയും ഒരു കുടുംബം എന്ന പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്റർ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മുടെ സന്തുഷ്ടവും സമാധാനവും നിറഞ്ഞ അജിമണി ചേട്ടന്റെ ചെറിയ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ് കേട്ടോ. ഹായ് എന്റെ ചോക്ലേറ്റ് കുട്ടി, എല്ലാവർക്കും സുഖമാണോ മോളെ? എന്തുണ്ട് വിശേഷം? ഗീത ചേച്ചി സുഖമായിട്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിശേഷണം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, ചോക്ലേറ്റ് കുട്ടി എന്ന വിശേഷണം. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന മൂവിയിലെയും മഞ്ഞണിക്കൊമ്പിൽ എന്ന സോങ് വെച്ചു തരുമോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗീത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു അനശ്വര ഗായിക നമുക്ക് സമ്മാനിച്ച ഒരു പാട്ടാണ്. ആ ഒരു ഗായിക ഇന്ന് നമ്മളോടൊപ്പം കൂടെയില്ല. ഒരുപാട് മനോഹരമായിട്ടുള്ള, എത്ര കണ്ടാലും മതിവരാത്ത, എത്ര കേട്ടാലും മതിവരാത്ത മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. മലയാളി അല്ലെങ്കിലും എത്ര പാട്ടുകളാണല്ലോ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജെറി അമൽദേവ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബിജു തിരുമലയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ഗീത ചേച്ചിക്കും അതുപോലെ തന്നെ ജാനകി അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായ

ായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Yasit Coffee. Yasit Coffee. Evide? Ishtam pole vaattu. Ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം 15 കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ യു എസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ യു എസ് സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് ഐ ആർ ജി സി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ യു എസ് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും ഐ ആർ ജി സി മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് യു എസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്തിരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ യു എസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, എങ്ങനെ കാസറ്റ് കഫേയാണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ് കേട്ടോ. ദീപു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നാഥ നീ വരും എന്ന പാട്ടാണ്. ആ ഒരു പാട്ടിന് കൂടുതൽ ഭംഗി നൽകാനായിട്ട് ദീപു ചേട്ടൻ്റെ ഉള്ളിലെ ആ ഒരു കലാകാരനെ പുറത്തെടുത്തുകൊണ്ട് ആ ഒരു പാട്ട് പാടിയുള്ള ഒരു വോയിസാണ് അയച്ചിരിക്കുന്നത്. ദീപു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ. പ്രണയാർദ്ര സംഗീതത്തിൻ്റെ സ്വര ചക്രവർത്തിന് തന്നെയായിരുന്നു നമ്മുടെ ജാനകി അമ്മയിലെ. ഏത് ഭാഷയിൽ പാടുമ്പോഴും ആ ഒരു ഭാഷാകാരി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തന്മയും ഭാവം നിറഞ്ഞു നിന്നു നമ്മുടെ ജാനകി അമ്മയുടെ ഓരോ വോയിസിലും. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി ഗാനങ്ങൾ ആ ഒരു സ്വരം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നാഥ നീ വരും എന്ന ഗാനം. ചമരം എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകിയമ്മ പാടി പോച്ചൽ ഖാദർ വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ദീപു ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ ജാനകിയമ്മയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. ഇന്നെനിക്ക് ശാരികെ നിന്നെ കാണാൻ എന്ന സോങ് വെച്ച് തരാമോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർ ജെ അനാമിക ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണക്കുട്ടിയെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അച്ചടാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തിരിച്ചും എനിക്ക് വൈഷ്ണക്കുട്ടീനെ ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു സോ മച്ച്. എന്തായാലും വൈഷ്ണക്കുട്ടി എനിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് രാക്കിളി പാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മയും സുജാത മോഹനും സംഗീതയും ചേർന്ന് പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. വിദ്യാസാഗറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കെ ജയകുമാർ ആണ് വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു രാക്കിളി പാട്ട് എന്ന സിനിമയെപ്പറ്റി പറയാനായിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വുമൻ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കൂടുതലും സ്ത്രീകളായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയദർശൻ സാറാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഗ്യാസ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
3: Yasit Cafe.
4: Evide
3: ishtam pole vaat.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? ഇതാരാണ്? സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലൊരു കാലാവസ്ഥയാണല്ലേ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് പോവാണ്. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചു. എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്? എന്തോ വെജിറ്റേറിയൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു അല്ലേ. ഓക്കെ, നീ ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, രണ്ടുപേരും പാടുന്നോ? പാട്ട് കേൾക്കാനായിട്ടാണ് ഇഷ്ടം അല്ലേ, പാടാനായിട്ട് ഇഷ്ടമല്ല. ഓക്കെ, ഡെഡിക്കേഷൻ ആർക്കാ?
6: എന്റെ മക്കളായ അഖിൽ, ഭഗവതി, സാനിയ.
5: ഓക്കെ, അഖിൽ, ഭഗവതി, സാനിയ. ഓക്കെ, അപ്പൊ 3 പേർക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കാതോട് കാതോരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും ലതിക ചേച്ചിയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള നീയൻ സർഗ സൗന്ദര്യമേ എന്ന പാട്ടാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ സിന്ധു ചേച്ചിയുടെ മക്കളായിട്ടുള്ള അഖിൽ, ഭഗവതി, സാനിയ എന്നിവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ എഫ് എം. ഹായ് അനാമിക കുട്ടി, സുഖമാണോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ചേച്ചിയെ സുഖമായിട്ടിരിക്കാനോ കേട്ടോ. എനിക്ക് അണിയാത്ത വളകൾ എന്ന മൂവിയിലെ ജാനകി അമ്മ പാടി അനശ്വരമാക്കിയ ഒരു മയിൽ പീലിയായി ജനിച്ചുവെങ്കിൽ എന്ന ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയലേഖ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ട് നമ്മുടെ ജയലേഖ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അണിയാത്ത വളകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരകിൽ എഴുതി എ.ടി. ഉമ്മർ മ്യൂസിക് നൽകി ജാനകി അമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് നമ്മുടെ ജയലേഖ ചേച്ചിക്ക് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ജാനകി അമ്മയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
4: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ,
7: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
8: ആൽഫി.
7: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാവരും എന്തേ?

ഓക്കെ, പാടാൻ ഈ പാട്ട് അറിയില്ല അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ ആൽഫി. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ആൽഫി ആണ്. ആൽഫി ചോദിച്ചിരിക്കുന്ന പാട്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മണിച്ചേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. കാട്ടിലെ മാനിൻ്റെ എന്ന പാട്ട്. മോഹൻ സിത്താരയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ആൽഫിക്ക് വേണ്ടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, ഞാൻ കൃഷ്ണൻകുട്ടി ചക്ക് വരയ്ക്കൽ. എനിക്ക് അനശ്വര ഗായിക ജാനകിയമ്മ പാടിയ ഉണരൂ വേഗം നീ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മൂടൽ മഞ്ഞ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഭി ഭാസ്കരൻ്റെ വരികൾക്ക് ഉഷാ ഖന്ന മ്യൂസിക് കമ്പോസ് ചെയ്ത് നമ്മുടെ ജാനകിയമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഒരിക്കലും നമ്മുടെ ഭാസ്കരൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടിൻ്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ ജാനകിയമ്മയ്ക്ക് മതിയാവില്ല, അരികിൽ വന്നിരുന്ന ഓരോ പദവും എങ്ങനെ ഉച്ചരിക്കുന്നുവെന്ന് ജാനകിയമ്മ നോക്കും. അങ്ങനെ ഭാഷയെ അറിഞ്ഞ അർത്ഥവും ഉച്ചാരണവും മനസ്സിലാക്കി നമ്മുടെ ജാനകിയമ്മ പാടിയ ഗാനങ്ങൾ എന്നും നിലനിൽക്കും എന്നാണ് ഒരിക്കൽ നമ്മുടെ ഭാസ്കരൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ മനോഹരമായിട്ട് നമ്മുടെ ജാനകിയമ്മ പാടി ഗംഭീരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ട് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിക് കഫി,
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 41 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ച് വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. കാസറ്റ് കഫേയിലൂടെ ട്രിവാൻഡ്രം ലോഡ്ജ് മൂവിയിലെ കിളികൾ പറന്നതോ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിനി ചേച്ചിയാണ് ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ ലിനി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയ്ക്ക് വേണ്ടി രാജേഷ് കൃഷ്ണൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. റഫീഖ് അഹമ്മദാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. എം ജയചന്ദ്രനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ലിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക കുട്ടി, ഞാൻ ചിന്നു. ഇന്നെനിക്ക് ഇടുക്കി ഗോൾഡിലെ മാണിക്ക ചിറകുള്ള പാട്ട് വെച്ച് തരണേ. ഇതെന്റെ മക്കളായിട്ടുള്ള മിന്നുവിനും അനിയൻകുട്ടിനും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്നു ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ജോബ് കുര്യൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുപാൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. നമ്മുടെ ചിന്നു ചേച്ചിയുടെ പ്രിയ മക്കളായിട്ടുള്ള മിന്നുവിനും അനിയൻകുട്ടിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, എങ്ങനെ ഇടുക്കി ഗോൾഡ് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പേര് ശശികല. എൻ്റെ കുഞ്ഞുമോൾക്ക് അല്ലിക്ക് മിന്നൽ വള എന്ന സോങ് ഇട്ട് തരണം, മോൾക്ക് വേണ്ടി ഒരു ഹായ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലിക്കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ ഹായ് മോളെ. അപ്പോൾ നമ്മുടെ ശശികല ചേച്ചി മോൾക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് നരിവേട്ട എന്ന സിനിമയിലെ മിന്നൽ വള എന്ന പാട്ടാണ്. സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ച ഒരു പാട്ട് കൂടിയാണ്. നരിവേട്ട എന്ന സിനിമ റിലീസായ സമയത്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഈ ഒരു പാട്ട് നമ്മുടെ അല്ലിക്കുട്ടിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് ജൂലൈ 13 ആണല്ലേ ലോകമെമ്പാടും ജസ്റ്റ് അവയർനെസ് ഡേ അഥവാ ജസ്റ്റ് അവബോധ ദിനമായി ആചരിക്കുന്ന ദിവസമാണിന്ന്. ആദ്യമായി കേൾക്കുന്നവർക്ക് എന്താണ് ഈ ജസ്റ്റ് എന്ന് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ സ്ട്രോമൽ ട്യൂമർ എന്നതിന്റെ ചുരുക്ക പേരാണ് ജസ്റ്റ്. നമ്മുടെ ദഹന വ്യവസ്ഥയെ, അതായത് പ്രധാനമായും വയറിനെയും ചെറുകുടലിനെയും ബാധിക്കുന്ന വളരെ അപൂർവമായ ഒരു തരം ക്യാൻസർ ആണിത്. ഈ രോഗത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ കൃത്യമായ അറിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും തുടക്കത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. സാധാരണ അൾസറോ ഗ്യാസോ ആയി പലരും ഇതിന്റെ ലക്ഷണങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ മാരക രോഗത്തെ കുറിച്ച് സമൂഹത്തിൽ ശരിയായി അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇത് വെറും ഗ്യാസാടാ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാകാം. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തിയാൽ ആധുനിക മെഡിക്കൽ രംഗത്ത് ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സകളും മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. എന്നാൽ ശരിയായ അറിവില്ലായ്മ മൂലം രോഗം ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലരും ഡോക്ടറെ സമീപിക്കുന്നത്. ഈ മാരകമായ അപൂർവ രോഗത്തെ കുറിച്ച് സമൂഹത്തിൽ ശരിയായ അവബോധം ഉണ്ടാക്കാനും അതുവഴി ജീവനുകൾ രക്ഷിക്കാനുമാണ് ഈ പ്രത്യേക ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ജൂലൈ 13 ഈ ദിനമായി തിരഞ്ഞെടുത്തത് എന്നതിന്റെ ചരിത്രത്തിലേക്ക് ഒന്നു പോയാൽ, അമേരിക്കയിലെ ദ ലൈഫ് ഡ്രാഫ്റ്റ് ഗ്രൂപ്പ് എന്ന രോഗി സംരക്ഷണ സംഘടനയാണ് 2014 ജൂലൈ 13 ആദ്യമായി ജിസ്റ്റ് അവബോധ ദിനം ആചരിച്ചത്. ഈ രോഗം ബാധിച്ച ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ നൽകാനും മെഡിക്കൽ ലോകത്തിന്റെ ശ്രദ്ധ ഈ അപൂർവ രോഗത്തിലേക്ക് ആകർഷിക്കാനും വേണ്ടിയാണ് അവർ ഈ ദിനം തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്തായാലും ഈ ജിസ്റ്റ് ഡേയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana, on Austria FM 90.9. നാട്ടാർക്കൊപ്പം നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എസ്പെഷ്യലി പുറമേ വലിയ ലക്ഷണങ്ങൾ കാണിക്കാത്ത ചില സൈലന്റ് കില്ലേഴ്സിനെ കുറിച്ച് ജൂലൈ 13 നമ്മൾ ഗിസ്റ്റ് അവയർനെസ് ഡേ അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ സ്ട്രോമൽ ട്യൂമർ ബോധവൽക്കരണ ദിനമായി ഒബ്സർവ് ചെയ്യുകയാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന ഒരു റയർ ടൈപ്പ് ക്യാൻസർ ആണിത്. ഈ ഡിസീസിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്തെന്നാൽ ഇൻബോൺ സ്റ്റേജിൽ ഇത് തികച്ചും ഒരു സൈലന്റ് ഡിസീസ് ആയിരിക്കും എന്നതാണ്. രോഗം അഡ്വാൻസ്ഡ് ആകുന്നതുവരെ ഇതിന്റെ ലക്ഷണങ്ങൾ സൈലന്റ് സിംപ്റ്റംസ് ആയി നമ്മുടെ ബോഡിയിൽ ഒളിച്ചിരിക്കും. വളരെ നോർമലായ ഒരു സ്റ്റൊമക് പെയിൻ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി ഒക്കെ ആയിട്ടും പലർക്കും ഇത് ഫീൽ ചെയ്യും. അല്പം ഫുഡ് കഴിക്കുമ്പോഴേക്കും വയർ ഫുൾ ആയതുപോലെ തോന്നുക, പെട്ടെന്ന് വിശപ്പില്ലായ്മ അനുഭവപ്പെടുക എന്നതൊക്കെ ഇതിന്റെ തുടക്ക ലക്ഷണങ്ങളാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ അവഗണിക്കുന്ന ഇത്തരം ചെറിയ അസ്വസ്ഥതകളിലാണ് പലപ്പോഴും ഈ ട്യൂമർ ഒളിച്ചിരിക്കുന്നത്. എന്നാൽ രോഗത്തിന്റെ ഡെപ്ത് കൂടുമ്പോൾ കടുത്ത വയറുവേദനയും നോസിയയും വൊമിറ്റിംഗും ഒക്കെ ഉണ്ടായേക്കാം. ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ഉണ്ടാകുകയും അത് കഠിനമായ ക്ഷീണത്തിലേക്കും അനീമിയയിലേക്കും നയിക്കുകയും ചെയ്യും. ബ്ലാക്ക് കളറിലുള്ള മലവിസർജനമോ അല്ലെങ്കിൽ ഛർദിയിലൂടെ ചോറ് പോകുന്നതോ ജിസ്റ്റിന്റെ വളരെ ക്രിട്ടിക്കലായ ലക്ഷണമാണ്. ചില കേസിൽ വൈറ്റൽ എക്സ്റ്റേണലായി തൊട്ടുനോക്കുമ്പോൾ ചെറിയൊരു മുഴ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ രോഗത്തിന്റെ ആഴം അഥവാ ഗൗരവം വളരെ വലുതാണ്. കാരണം ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ ടോട്ടലായി ബ്ലോക്ക് ചെയ്തേക്കാം. ടൈമിൽ ഡയഗ്നോസിസ് ചെയ്തില്ലെങ്കിൽ ഈ ട്യൂമർ പൊട്ടി വയറിനകത്ത് സിവിയർ ഇൻഫെക്ഷനോ ഇന്റേണൽ ഹെമറേജോ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അകാരണമായി ബോഡി വെയിറ്റ് കുറയുന്നത് കണ്ടാലോ, ക്രോണിക് ഇൻഡൈജഷൻ ഉണ്ടായാലോ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. എൻഡോസ്കോപ്പി, സിടി സ്കാൻ തുടങ്ങിയ അഡ്വാൻസ്ഡ് ടെസ്റ്റുകളിലൂടെ മാത്രമേ ഇത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്താൽ സർജറിയിലൂടെയും ലേറ്റസ്റ്റ് ടാർജറ്റഡ് തെറാപ്പി മരുന്നുകളിലൂടെയും ഇത് പൂർണ്ണമായും ക്യൂർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബോഡി കാണിക്കുന്ന ചെറിയ മാറ്റങ്ങളെ പോലും ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് ജിസ്റ്റിനെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു വഴി. എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയും. ലൗഡ് സ്പീക്കറിലൂടെ സോക്കിപ്പോൾ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Once again, we are back on loudspeaker with me, RJ Sultana, on Ashraya FM 90.9 നാട്ടാർക്കൊപ്പം. യെസ്, ഇന്ന് ജൂലൈ 13, അതായത് ജിസ്റ്റ് അവയർനെസ് ഡേ അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സ്ട്രോമൽ ട്യൂമർ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്ന ദിവസമാണല്ലേ. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ക്യാൻസർ പ്രതിരോധത്തെ കുറിച്ചുള്ള ആഗോള അവബോധത്തിന്റെ പ്രതീകമായ ലാവൻഡർ റിബണിന്റെ പിന്നിലെ കഥയെ കുറിച്ചാണ്. ലോകമെമ്പാടും ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള റിബണുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും എല്ലാത്തരം ക്യാൻസറുകളെയും ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്ന പൊതുവായ നിറമാണ് ലാവൻഡർ. ഈ മനോഹരമായ ലാവൻഡർ നിറം കേവലം ഒരു അലങ്കാരമല്ല, മറിച്ച് ക്യാൻസർ ബാധിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്ട്രഗിൾ, സർവൈവൽ ആൻഡ് ഹോപ്പിന്റെ പ്രതീകമാണ്. ഓരോ വർഷവും ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആചരിക്കാറുണ്ട് അല്ലെ. ഈ ലാവൻഡർ റിബൺ ധരിച്ചുകൊണ്ട് ജനങ്ങൾ ഈ രോഗത്തെ കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ലാവൻഡർ റിബൺ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ റിബണുകൾ ഉപയോഗിക്കുന്ന ശൈലി തുടങ്ങിയത് US മിലിറ്ററിയിൽ നിന്നാണ്. യുദ്ധത്തിന് പോയ തങ്ങളുടെ ഭർത്താക്കന്മാർ സുരക്ഷിതമായി തിരിച്ചു വരാൻ വേണ്ടി സ്ത്രീകൾ മരങ്ങളിൽ മഞ്ഞ റിബണുകൾ കെട്ടിയിടുമായിരുന്നു. പിന്നീട് 1990s തുടക്കത്തിലാണ് ഹെൽത്ത് അവയർനെസ് രംഗത്തേക്ക് റിബണുകൾ കടന്നു വരുന്നത്. ചാർലറ്റ് ഹെയ്ലി എന്ന സ്ത്രീ ആദ്യമായി പീച്ച് നിറത്തിലുള്ള റിബൺ ഉണ്ടാക്കുകയും പിന്നീട് എസ്റ്റേ ലോഡർ കമ്പനി അത് പിങ്ക് റിബൺ ആക്കി മാറ്റുകയും ചെയ്തതോടെയാണ് ക്യാൻസർ റിബണുകൾ ലോക പ്രശസ്തമായത്. ഇതിനു പിന്നാലെ ഓരോ തരം ക്യാൻസറുകൾക്കും പ്രത്യേക നിറങ്ങൾ നൽകാൻ തുടങ്ങി. എന്നാൽ 100+ തരത്തിലുള്ള ക്യാൻസറുകൾ ഉള്ളപ്പോൾ അവയെല്ലാം വേർതിരിച്ച് കാണുന്നത് രോഗികൾക്കിടയിൽ ഒരു അകലം ഉണ്ടാക്കുന്നു എന്ന് പല സാമൂഹിക പ്രവർത്തകരും തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് 1990s അവസാനത്തോടെ എല്ലാ ക്യാൻസറുകളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ ഒരു പൊതുവായ നിറം വേണമെന്ന് ചിന്ത ഉണ്ടാകുന്നത്. പല നിറങ്ങൾ ആലോചിച്ച ശേഷം ഒടുവിൽ ലാവൻഡർ നിറം തിരഞ്ഞെടുക്കപ്പെട്ടു. ആണുങ്ങളുടെ ക്യാൻസറുകളെ സൂചിപ്പിക്കുന്ന നീല നിറവും പെണ്ണുങ്ങളുടെ ക്യാൻസറുകളെ സൂചിപ്പിക്കുന്ന പിങ്ക് നിറവും തമ്മിൽ മിക്സ് ചെയ്താൽ കിട്ടുന്ന നിറമാണ് ലാവൻഡർ. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഇൻക്ലൂസീവ് ആയ ഒരു പ്രതീകമായി മാറി. മാത്രമല്ല, ലാവൻഡർ എന്ന പൂവിന്റെ നിറം നൽകുന്നത് വലിയൊരു കാമിംഗ് ആൻഡ് സൂത്തിംഗ് എഫക്റ്റ് ആണ്. ക്യാൻസർ എന്ന രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാനസികമായ സമാധാനവും ഡിഗ്നിറ്റിയും അതിജീവനത്തിനുള്ള പ്രത്യാശയും നൽകാൻ ഈ നിറത്തിന് സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് ലാവൻഡർ റിബൺ യൂണിവേഴ്സൽ സിംബൽ ഫോർ ഓൾ ക്യാൻസേഴ്സ് ആയി മാറിയത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. So keep on listening to Ashraya FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പലപ്പോഴും ഈ ഗസ്റ്റിന്റെ ലക്ഷണങ്ങൾ സാധാരണ ഗ്യാസ് ട്രബിളായോ ആസിഡിറ്റി ആയോ മാത്രമായി പുറത്തു കാണിക്കുന്നത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും തുടക്കത്തിൽ ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എന്നാൽ ഈ രോഗനിർണയത്തിൽ ഉണ്ടാകുന്ന നേരിയ താമസം പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം അപകടത്തിലാക്കുമെന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. തുടക്കത്തിലെ കണ്ടെത്തുകയാണെങ്കിൽ വളരെ ലളിതമായി ശസ്ത്രക്രിയയിലൂടെയോ കൃത്യമായ മരുന്നുകളിലൂടെയോ പൂർണമായും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ രോഗം. നേരെ മറിച്ച് രോഗനിർണയം വൈകുന്തോറും ഈ ട്യൂമർ ശരീരത്തിനുള്ളിൽ അതിവേഗം വളരുകയും ദഹന വ്യവസ്ഥയിലെ മറ്റ് പ്രധാന അവയവങ്ങളിലേക്ക് പടരുകയും ചെയ്യും. ട്യൂമറിന്റെ വലിപ്പം കൂടുമ്പോൾ അത് പൊട്ടി ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനും അതുവഴി പെട്ടെന്ന് ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും സാധ്യതയുണ്ട്. രോഗം അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ചികിത്സ കൂടുതൽ സങ്കീർണമാകുകയും കീമോതെറാപ്പി പോലുള്ള കഠിനമായ ചികിത്സാ രീതികൾ ദീർഘകാലം തുടരേണ്ടതായും വരുന്നുണ്ട്. ശരിയായ സമയത്ത് രോഗം തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രം പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത വയറുവേദനയോ പെട്ടെന്ന് വലിപ്പം വെക്കുന്ന വയറോ മലത്തിലൂടെയുള്ള രക്തസ്രാവമോ കഠിനമായ ക്ഷീണമോ കണ്ടാൽ അത് വെറും ഗ്യാസ് ആണെന്ന് കരുതി സ്വയം ചികിത്സ നടത്താൻ ദയവായി മുതിരരുത്. കൃത്യമായ സമയത്ത് ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പിയോ CT സ്കാനോ വഴി രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിനുള്ള ഏക മാർഗം. ഓർക്കുക, ക്യാൻസർ രോഗ ചികിത്സയിൽ സമയം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി വല്ലാതെ വളർന്നിരിക്കുകയാണല്ലേ. സാധാരണ കണ്ണിൽപ്പെടാത്തത്ര ചെറിയ ട്യൂമറുകളെ പോലും കൃത്യമായി കണ്ടെത്താൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സാങ്കേതിക വിദ്യക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന CT സ്കാൻ, MRI ചിത്രങ്ങൾ മനുഷ്യ നേത്രത്തെക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് കൃത്യതയോടെ വിശകലനം ചെയ്യാൻ AIക്ക് കഴിയും. രോഗനിർണയം വൈകുന്നത് തടയാൻ AI സഹായിക്കുന്നു എന്ന് മാത്രമല്ല ട്യൂമറിന്റെ കൃത്യമായ വലുപ്പവും അത് ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും നിമിഷങ്ങൾക്കകം ഇത് ഡോക്ടർമാർക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ദഹന വ്യവസ്ഥയിലെ സാധാരണ അൾസറുകളും ക്യാൻസർ ട്യൂമറുകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ AI അൽഗോരിതങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതുവഴി തെറ്റായ രോഗനിർണയങ്ങൾ ഒഴിവാക്കാനും രോഗികൾക്ക് അനാവശ്യമായ മാനസിക വിഷമം ഇല്ലാതാക്കാനും സാധിക്കുന്നു. ഗിസ്റ്റ് ട്യൂമറിന്റെ ജനിതക ഘടന കൃത്യമായി മനസ്സിലാക്കി ഏത് മരുന്നാണ് ആ രോഗിക്ക് ഏറ്റവും ഫലപ്രദമാവുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ AI ടൂളുകൾക്ക് കഴിയും. ഇതിനെയാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ അഥവാ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സാ രീതി എന്ന് വിളിക്കുന്നത്. രോഗിക്ക് നൽകുന്ന മരുന്നുകൾ എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ടെന്നും ട്യൂമർ ചുരുങ്ങുന്നുണ്ടോ എന്നും കൃത്യമായി നിരീക്ഷിക്കാൻ AI ഡോക്ടർമാരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana, on Astria FM 90.9 നാട്ടാർക്കൊപ്പം. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സ്ട്രോമൽ ട്യൂമർ എന്നതിന്റെ ചുരുക്ക പേരാണ് ഈ ഗിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ക്യാൻസർ ആണിത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷനുകൾ വളരെ കുറവായിരുന്നു. അക്കാലത്ത് സാധാരണ ക്യാൻസറുകൾക്ക് നൽകുന്ന കീമോതെറാപ്പി മാത്രമായിരുന്നു ഏക ആശ്രയം. എന്നാൽ നിർഭാഗ്യവശാൽ ഗിസ്റ്റ് ട്യൂമറുകളിൽ കീമോതെറാപ്പി ഒട്ടും ഫലപ്രദമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർജറി വഴി ട്യൂമർ നീക്കം ചെയ്യുക മാത്രമായിരുന്നു ഒരേ ഒരു വഴി. സർജറി ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലുള്ള രോഗികളുടെ അവസ്ഥ അക്കാലത്ത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ 2000 തുടക്കത്തിൽ ഈ രംഗത്ത് വലിയൊരു മാറ്റം സംഭവിച്ചു. ശാസ്ത്രലോകം ഇമാറ്റിനിബ് എന്നൊരു അത്ഭുത മരുന്ന് കണ്ടുപിടിച്ചു. ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ ഈ മരുന്നിന് കഴിഞ്ഞു. ട്യൂമറിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രോട്ടീനുകളെ നേരിട്ട് ബ്ലോക്ക് ചെയ്യുന്ന രീതിയാണിത്. ടാർജറ്റഡ് തെറാപ്പി എന്ന് വിളിക്കുന്ന ഈ ചികിത്സ ശരീരത്തിലെ നല്ല കോശങ്ങളെ, അതായത് നോർമൽ സെൽസിനെ, ദോഷകരമായി ബാധിക്കില്ല. ഈ മരുന്നിന്റെ വരവോടെ രോഗികളുടെ ആയുസ്സും ജീവിത നിലവാരവും വലിയ തോതിലാണ് വർദ്ധിച്ചത്. പിൽക്കാലത്ത് ഈ മരുന്നിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ട്യൂമറുകൾക്കായി പുതിയ മരുന്നുകൾ രൂപപ്പെട്ടു. സൊനിറ്റിനിബ്, റെഗോറാഫെനിബ് തുടങ്ങിയ അടുത്ത തലമുറ മരുന്നുകൾ പിന്നീട് വിപണിയിലെത്തി. ഇവ ജിസ്റ്റ് രോഗികൾക്ക് പുതിയ പ്രതീക്ഷകളും കൂടുതൽ സർവൈവൽ റേറ്റും സമ്മാനിച്ചു. ഇന്ന് ഓരോ വ്യക്തിയുടെയും ട്യൂമറിന്റെ ജനിതക ഘടന അഥവാ ജനറ്റിക് സ്ട്രക്ചർ പരിശോധിച്ചാണ് ചികിത്സ നിശ്ചയിച്ചിരിക്കുന്നത്. പേഴ്സണലൈസ്ഡ് മെഡിസിൻ അഥവാ വ്യക്തിഗത ചികിത്സാ രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. DNA ടെസ്റ്റിംഗിലൂടെ ട്യൂമറിന്റെ കൃത്യമായ സ്വഭാവം മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇത് ചികിത്സ കൂടുതൽ കൃത്യമാക്കാനും സൈഡ് എഫക്ട്സ് കുറയ്ക്കാനും ഡോക്ടർമാരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിസ്റ്റ് ക്യാൻസറിന് ഒരു മരണശിക്ഷയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കൃത്യസമയത്ത് ഡയഗ്നോസിസ് നടത്തിയാൽ പൂർണമായും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയായി ഇത് മാറിയിരിക്കുകയാണ്. ലൗഡ് സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഇപ്പോൾ കേട്ട ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് കുട്ടികളെ ബാധിക്കുന്ന വളരെ അപൂർവമായ ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. ഇതിന്റെ പേര് പീഡിയാട്രിക് ജിസ്റ്റ് അഥവാ പീഡിയാട്രിക് ഗ്യാസ്ട്രോ ഇന്റസ്റ്റിനൽ സ്ട്രോമൽ ട്യൂമർ എന്നാണ്. നമ്മുടെ ദഹന വ്യവസ്ഥയിലെ കാവൽക്കാരായ പേസ് മേക്കർ കോശങ്ങളിൽ നിന്നാണ് ഈ ട്യൂമറുകൾ രൂപപ്പെടുന്നത്. മുതിർന്നവരിൽ കാണുന്ന ഗിസ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കുട്ടികളിൽ കാണുന്ന പീഡിയാട്രിക് ഗിസ്റ്റ്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിലാണ് ഈ അസുഖം വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. സാധാരണയായി വയറുവേദന, എപ്പോഴും അനുഭവപ്പെടുന്ന ക്ഷീണം, പെട്ടെന്ന് രക്തക്കുറവ് വരുന്നത് മൂലമുണ്ടാകുന്ന അനീമിയ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മലത്തിലൂടെയോ ഛർദിയിലൂടെയോ രക്തം പോകുന്നതും ഇതിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ്. കുട്ടികളിൽ വിട്ടുമാറാത്ത വയറുവേദനയോ വിളർച്ചയോ കണ്ടാൽ മാതാപിതാക്കൾ അതൊരിക്കലും നിസ്സാരമായി കാണരുത്. കൃത്യമായ പരിശോധനകളിലൂടെ, അതായത് CT സ്കാൻ, എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ബയോപ്സി എന്നിവയിലൂടെ മാത്രമേ ഡോക്ടർമാർക്ക് ഈ അസുഖം കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കൂ. ജനറ്റിക് മ്യൂട്ടേഷൻസ് അഥവാ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കുട്ടികളിൽ ഈ ട്യൂമറിന് കാരണമാകുന്നത്. മുതിർന്നവർക്ക് നൽകുന്ന സാധാരണ ടാർഗറ്റഡ് തെറാപ്പി മരുന്നുകൾ പലപ്പോഴും പീഡിയാട്രിക് ജിസ്റ്റിൽ ഫലപ്രദമാകാറില്ല. അതുകൊണ്ട് തന്നെ സർജറിയിലൂടെ ട്യൂമർ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി. പീഡിയാട്രിക് ജിസ്റ്റ് ബാധിച്ച കുട്ടികൾക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ, അതായത് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റുകളുടെയും സർജൻമാരുടെയും പ്രത്യേക പരിചരണം അത്യാവശ്യമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: ജോളി സിൽക്സിന്റെ റിയൽ ആഡി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in Samibam, Pulaman, Kottarakara.

ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതി അഥവാ ഡയറ്റിംഗിലാണ്. ശരിയായ ഒരു ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നത് രോഗിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചികിത്സയുടെ സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ചികിത്സയ്ക്ക് ശേഷം ശരീരം പെട്ടെന്ന് റിക്കവർ ആകണമെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മീൻ, മുട്ട, ചിക്കൻ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹനം എളുപ്പമാക്കാൻ വേണ്ടി എരിവും പുളിയും അധികമുള്ള മസാലകൾ നിറഞ്ഞ ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും പൂർണ്ണമായും ഒഴിവാക്കുകയാണ് നല്ലത്. ശർക്കര, മധുര പലഹാരങ്ങൾ, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ ഇവ നിയന്ത്രിക്കണം. ഒരുമിച്ച് ഒരുപാട് ആഹാരം കഴിക്കുന്നതിന് പകരം ചെറിയ അളവിൽ പല തവണകളായി കഴിക്കുന്നതാണ് ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഏറ്റവും ഉചിതം. ആവശ്യത്തിന് വെള്ളം കുടിച്ച് ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയി നിലനിർത്താൻ പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും നൽകാനും ഹെൽപ്പ് ചെയ്യും. എന്നാൽ വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഓരോ വ്യക്തിയുടെയും ശാരീരികാവസ്ഥ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വന്തമായി ഡയറ്റ് പ്ലാൻ ചെയ്യാതെ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യന്റെ സഹായം തേടുന്നത് വളരെ നന്നായിരിക്കും. കൃത്യമായ മെഡിക്കേഷൻസിനൊപ്പം ആരോഗ്യകരമായ ഒരു ഡയറ്റ് കൂടി ചേരുമ്പോൾ രോഗമുക്തി വളരെ എളുപ്പമാകും. അപ്പോൾ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഈ ഗസ്റ്റ് അവയർനെസ് ഡേ പ്രമാണിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വയറിലെ ഒരു പ്രത്യേക തരം ട്യൂമറിനെ കുറിച്ചാണ് അല്ലേ? പലരും ചോദിക്കാറുണ്ട് സാധാരണ ഉണ്ടാകുന്ന അസിഡിറ്റിയും ഈ ഗസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാരണം വയറിലെ ആസിഡ് ലെവൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമൺ പ്രോബ്ലം മാത്രമാണ്. എന്നാൽ ഗസ്റ്റ് അഥവാ ഗ്യാസ്ട്രോ ഇന്റസ്റ്റിനൽ സ്റ്റോമൽ ട്യൂമർ എന്നത് ദഹന വ്യവസ്ഥയിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന വളരെ അപൂർവമായ ഒരു തരം ക്യാൻസർ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റിന്റെ തുടക്ക ലക്ഷണങ്ങൾ പലപ്പോഴും ഈ സാധാരണ അസിഡിറ്റി പോലെ വയറുവേദനയായും ഗ്യാസായും ഒക്കെയാണ് പുറത്ത് കാണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ വെറും ഗ്യാസ് ട്രബിൾ എന്ന് വിചാരിച്ച് സെൽഫ് മെഡിക്കേഷൻ ചെയ്യുകയും യഥാർത്ഥ രോഗനിർണയം വൈകുകയും ചെയ്യാറുണ്ട്. ഇവിടെയാണ് മെഡിക്കൽ രംഗത്തെ പുതിയ വിപ്ലവമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. ജസ്റ്റ് ട്യൂമറുകൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ AI ടെക്നോളജി ഇന്ന് ഡോക്ടർമാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഡോസ്കോപ്പി, CT സ്കാൻ തുടങ്ങി ഇമാജിൻ ടെസ്റ്റിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഡാറ്റകൾ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്യാൻ AI അൽഗോരിതത്തിന് സാധിക്കും. സാധാരണ സ്കാനിങ്ങിൽ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന വളരെ ചെറിയ മാറ്റങ്ങൾ പോലും കൃത്യമായി കണ്ടെത്താൻ AI പവേർഡ് ടൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ട്യൂമറിന്റെ വലുപ്പവും അത് എത്രത്തോളം ഗുരുതരമാണെന്നും കൃത്യമായി പ്രവചിക്കാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കും. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനും കൃത്യമായ മരുന്നുകൾ നിർദ്ദേശിക്കാനും ഇന്ന് AI വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അസിഡിറ്റി എന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന ലക്ഷണങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് AI പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജസ്റ്റ് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എന്തായാലും എനിക്കിന്നത് ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സ്വാരം എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന signing off.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Did you make this?

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

Good evening. Welcome to Ashraya Premier League with me, RJ Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു തിങ്കളാഴ്ച ദിവസമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു 4 മണി സമയമാണല്ലേ. സോ ഈ ഒരു സമയം കുറച്ച് എൻഗേജിങ് ആക്കാനായിട്ടാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. മലയാള സിനിമയിൽ ഒട്ടേറെ താരപുത്രന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ അച്ഛൻ്റെ വലിയൊരു താരപ്പകട്ടിൻ്റെ യാതൊരു ഭാരവും ഇല്ലാതെ തൻ്റെതായിട്ടുള്ളൊരു സിമ്പിൾ വഴിയിലൂടെ നടക്കുന്ന ഒരു താരമുണ്ട് നമുക്ക്. അഭിനയത്തെക്കാൾ ഉപരി യാത്രകളെ സ്നേഹിക്കുന്ന യാതൊരുവിധ ജാടകളും ഇല്ലാത്ത ഒരാൾ. യെസ്, ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സ്വന്തം അപ്പുവിൻ്റെ പ്രണവ് മോഹൻലാലിൻ്റെ ജന്മദിനമാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. പ്രണവിൻ്റെ ആക്ടിംഗ് കരിയറിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ബാലതാരമായി വന്ന് സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്നതിലുപരി വളരെ സിമ്പിളായൊരു മനുഷ്യൻ എന്ന നിലയിലാണ് പ്രണവിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെയിമില് പ്രണവ് അഭിനയിച്ച മൂവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും നമ്മൾ ഒരാളെ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇന്ദിരൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Asriya, Premierly.
3: Once again, welcome back to APL with me, RJ Anamika. Studio clock li pol samyam 4 mani kazhinju krithyam 16 minute aayirikkana. Innathe nammude game complete aayittum Pranav abhinayicha cinemagalumayitte relate cheythu nilkkunna onnanu to. Appo first njan kelpikkanayittu povunnathu oru BGM aanu. Athu idu filmile BGM aanu ennallathu guess cheythu paraya. Okay, aishwaryamayitte aadithe BGM ilekku kadakkam. BGM idaanu.

യെസ്, ഇതാണ് ബീജിയം. ഇത് ഏത് ഫിലിമിലെ ബീജിയമാണ് എന്നതാണ് എന്റെ ചോദ്യം. കുറച്ച് ക്ലൂസ് ഞാൻ അങ്ങോട്ട് പറയാം. 2025 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ്. ആൻഡ് ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമ കൂടിയാണ് കേട്ടോ. ബീജിയം ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ഇതാണ്

ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് പറയാനായിട്ടുള്ള സമയമാണ്. വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും ഹാരിസ് ജുറാസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
5: ഫ്രഷോ?
4: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921-466-026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.

0: യെസ് ഈ ഒരു ബി ജി എം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, ഇത് ആരാണ്?
1: മോഹൻ വർഗീസ് ചേട്ടനാ.
0: മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: മാറി
0: നിൽക്കുവാണ്.
1: തൊണ്ടവേദന എങ്ങനെയുണ്ട്?
0: തൊണ്ടവേദന ഇല്ല, പക്ഷെ ജലദോഷമാണ് ചെറുതായിട്ട്. സീസൺ ആണല്ലോ. അയ്യോ, താങ്ക് യു ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ചായയൊക്കെ കുടിച്ചോ?
1: ഇല്ല, ചായ കുടിച്ചില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാന്ന് വിചാരിച്ചു.
0: ഉത്തരം പറഞ്ഞിട്ട് ചായ കുടിക്കാന്ന്
1: വിചാരിച്ചല്ലേ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ കേട്ടായിരുന്നോ?
1: ആ കേട്ടായിരുന്നു മോളെ.
0: സിനിമ ഏതാണെന്ന് മനസ്സിലായോ?
1: സിനിമ ശരിയോ തെറ്റോ?

എസ് ഇറ എന്ന സിനിമയിലെ ബീജിയം ആയിരുന്നു കേട്ടോ. ഡി എസ് ഇറ, ഡി എസ് ഇറ ഒരു പുതിയ സിനിമയാണ്, 2025 റിലീസ് ആയിട്ടുള്ള സിനിമയായിരുന്നു കേട്ടോ. എന്തോ അതെ അതെ, അതൊന്നും കുഴപ്പമില്ല, അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം വരുന്നുണ്ട്, അതിന് ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനായിരുന്നു. മോഹൻ ചേട്ടന് നിർഭാഗ്യവശാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ. ലിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ. പ്രവീൺ, അനു, വിനോദ് ചേട്ടൻ, അനുപമ മജീദിക്ക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡി എസ് ഇറേ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഡി എസ് ഇറേ എന്ന മൂവിയിലെ ബി ജി എം ആയിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. മാത്രമല്ല നമ്മുടെ രാഹുൽ സദാശിവന്റെ ഏറ്റവും മികച്ചൊരു മൂവിയായിരുന്നു ഭ്രമയുഗം. അതുപോലെ ഭൂതകാലം തുടങ്ങിയ സിനിമകളൊക്കെ അസാമാന്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമ ഡയറക്ടർ കൂടിയായിരുന്നു രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡി എസ് ഇറേ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതൊരു പാട്ടാണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളത് ഗസ്സിയ. ഓക്കെ, പാട്ട് ഇതാണ്.

0: കരി.
1: യെസ്, നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണിത്. ഇത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ഈ സിനിമയെ പറ്റി ക്ലൂസ് പറയാനായിട്ടാണെങ്കിൽ 2024 റിലീസ് ആയിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ഫിലിമിലെ പാട്ടാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ കൂടിയാണ്. മാത്രമല്ല നമ്മുടെ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. സോ ആൻസേഴ്സ് കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. To the number 0474-291-9090. 0474-291-9090. Answers അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649090. ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനി ഒരു കലക്കൻ പാട്ട് കേൾക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് ദ സോങ് ഈസ് ഫ്രം ദ മൂവി ജില്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: Dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta dinna ta din

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nidamangad, Neyatankara, Kotarakara, Karunagapalli.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച പാട്ട്

0: കരി.
1: യെസ്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം. ദിവ്യ ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം. ഷെമി ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം. അർച്ചന ചേച്ചി, ലിനി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പ്യാരി പ്യാരി. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം. പ്രവീൺ, റിയ, മജീദിക്ക ആൻഡ് ഫൈനലി വിനോദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു സിനിമയിലെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള പാട്ടാണ് നമ്മുടെ പ്രണവ്. അതുപോലെ ധ്യാൻ, നിവിൻ പോളി ഗസ്റ്റ് റോളിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
2: മോനെ, നീ ചെന്ന് ലാലേട്ടനൊന്ന് പരിചയപ്പെട്ടോ.
3: എന്തിന്?
2: നിന്റെ പാട്ടിനെ കുറിച്ച് പറ. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ വലിയ കാര്യമല്ലേ?
3: അമ്മ, ഹീസ് ആൻ ആക്ടർ. മ്യൂസിക് ഡയറക്ഷൻ ഇവരല്ലേ തീരുമാനിക്കുന്നത്, ഡയറക്ടറാ.
2: പക്ഷെ അദ്ദേഹത്തിനെ പോലെ ഒരാൾ പറഞ്ഞ ഡയറക്ടർ കേക്കില്ലേ?
4: ഇപ്പൊ അതൊന്നും പോയി സംസാരിക്കുന്നത് ശരിയല്ല. അവര് ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ. അതൊരു നല്ല മാനേഴ്സ് അല്ല കേട്ടോ.
2: ഇത് ബിസിനസ് പോലെ അല്ല, സിനിമയിൽ ഇടിച്ചു കയറണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല.
1: യെസ്, നമ്മുടെ പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് ആദി എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. വാഴ 2 മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: Once again, welcome back to APL with me, RJ Anamika. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ടും ആക്ടറായിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ മൂവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: മോനെ, നീ ചെന്ന് ലാലേട്ടനൊന്ന് പരിചയപ്പെട്ടോ.
2: എന്തിന്?
1: നിന്റെ പാട്ടിനെ കുറിച്ച് പറ. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ വലിയ കാര്യമല്ലേ.
2: അമ്മ, ഹീസ് ആൻ ആക്ടർ. മ്യൂസിക് ഡയറക്ഷൻ ഇവരല്ലേ തീരുമാനിക്കുന്നത്, ഡയറക്ടറാ.
1: പക്ഷെ അദ്ദേഹത്തിനെ പോലെ ഒരാൾ പറഞ്ഞ ഡയറക്ടർ കേക്കില്ലേ.
3: ഇപ്പൊ അതൊന്നും പോയി സംസാരിക്കുന്നത് ശരിയല്ല. അവര് ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ. അതൊരു നല്ല മാനേഴ്സ് അല്ല കേട്ടോ.
1: ഇത് ബിസിനസ് പോലെ അല്ല, സിനിമയിൽ ഇടിച്ചു കയറണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല.
0: യെസ്, ആദി എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്? ആൽഫി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ? കുടിക്കാൻ സമയമായില്ലേ? 5:30 ആകും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? അപ്പോ ആദി എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ്? ബേസൽ ജോസഫ് ആണോ? ഒരു മാറ്റവും ഇല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉത്തരം കറക്റ്റ് ആണോ? അപ്പോ അറിയത്തില്ല. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ബേസൽ ജോസഫ് അല്ല, ജീതു ജോസഫ് ആണ് കേട്ടോ. ജീതു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് ആദി. ഓക്കെ, സാറിയില്ല കേട്ടോ. അടുത്ത ചോദ്യത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം
4: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ആൽഫി ആയിരുന്നു. ആൽഫിക്ക് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ബേസൽ ജോസഫ് അല്ല, ജിത്തു ജോസഫ് ഡിറക്ട് ചെയ്തിട്ടുള്ള മൂവി ആയിരുന്നു ആദി. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അരുൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജീതു ജോസഫ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജീതു ജോസഫ്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജീതു ജോസഫ്. അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ദീപു ചേട്ടൻ, മേരിക്കുട്ടി ചേച്ചി, ലിനി ചേച്ചി, മജീദിക്ക, വിനോദ് ചേട്ടൻ, ഋഷാദ്, മായ ചേച്ചി ആൻഡ് ഫൈനലി തങ്കമ്മണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജീതു ജോസഫ് ഇന്ന് തന്നെയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
2: ഞാൻ വാട്സ്ആപ്പ് ചെയ്തുതരാം.
5: അയ്യോ, എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. നൈസായിട്ട് എന്റെ നമ്പർ വെച്ചാന്ന് മേലയച്ചാ മതി.
2: മോശം വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനെടുത്ത ഇയാളുടെ ഒരൊറ്റ ഫോട്ടോ എനിക്ക് ഇഷ്ടായിട്ടില്ല. യു ആർ വെരി ബ്യൂട്ടിഫുൾ. ഇയാളുടെ കണ്ണ്, യുവർ ഫേസ്, ചിരി, ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
0: യെസ്, ഈ ഒരു ഓഡിയോ കേട്ടപ്പോൾ തന്നെ സിനിമ ഏതാണെന്ന് മനസ്സിലായി കാണും. നമ്മുടെ പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് കേട്ടോ. അപ്പോൾ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എൻ്റെ ചോദ്യം അതല്ല, ഈ ഒരു സിനിമയിൽ നമ്മുടെ പ്രണവ് അവതരിപ്പിച്ച ക്യാരക്ടറുടെ പേരെന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0974219909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഫ്രം ദ മൂവി ഐ ഹേറ്റ് ലവ് സ്റ്റോറീസ്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ കൊട്ടാരക്കര.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
4: ആടിമാസം
3: കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: വേണമെങ്കിൽ ഫോട്ടോസ് ഞാൻ വാട്സ്ആപ്പ് ചെയ്ത് തരാം.
8: അയ്യോ, എനിക്ക് ഒട്ടും മനസ്സിലായില്ലോട്ടോ നൈസായിട്ട് എന്റെ നമ്പർ വെച്ചാന്ന്. മേലയച്ചാ മതി.
7: മോശം വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനെടുത്ത ഇയാളുടെ ഒരൊറ്റ ഫോട്ടോ എനിക്ക് ഇഷ്ടമായിട്ടില്ല. യു ആർ വെരി ബ്യൂട്ടിഫുൾ. ഇയാളുടെ കണ്ണ്, യുവർ ഫേസ്, ചിരി, ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
9: യെസ്, ഓഡിയോ കേട്ടപ്പോൾ സിനിമ ഏതാണെന്ന് മനസ്സിലായല്ലോ. എന്റെ ചോദ്യം ഇതായിരുന്നു, ഈ ഒരു സിനിമയിൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? അപ്പൊ ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ.
10: ഹലോ.
9: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്?
10: ജ്യോതിർശിവ.
9: ജ്യോതിർശിവ, എവിടെ നിന്നാ വിളിക്കുന്നേ?
10: പെരുംകുളം.
9: സുഖമായിട്ടിരിക്കുന്നോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
10: 4.
9: 4-ാം ക്ലാസ്സിലാണ്. ഇന്ന് ക്ലാസ്സിൽ പോയായിരുന്നോ? ടീച്ചർമാരെല്ലാം പഠിപ്പിച്ചോ ഇന്ന്? വീട്ടിലെന്താ വിളിക്കുന്നേ ജ്യോതിർശിവേനെ? വീട്ടിലെന്താ വിളിക്കുന്നേ? പേരെന്താ വിളിക്കാ?
10: കാശി.
9: കാശി. ഞാൻ കാശി എന്ന് വിളിക്കട്ടെ? ഈ ജ്യോതിർശിവ എന്നുള്ള പേര് ഭയങ്കര വലിയ പേരാ, അതുകൊണ്ട് ഞാൻ കാശി എന്ന് വിളിച്ചോട്ടെ. ഓക്കെ. അപ്പൊ കാശിക്കുട്ടാ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ചായയൊക്കെ കുടിച്ചോ?
10: കുടിച്ചു.
9: റെഡി ആയിട്ടിരിക്കുവാണ് ആൻസർ പറയാനായിട്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഓഡിയോ കേട്ടായിരുന്നോ? കേട്ടു. സിനിമ ഏതാണെന്ന് മനസ്സിലായോ? സിനിമ ഏതാ?
10: ഹൃദയം.
9: ഹൃദയം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരാ ആൻസർ പറഞ്ഞു തരുന്നേ? അമ്മയാണോ? ആരുമില്ലേ? ഹലോ.
10: ഹലോ.
9: ആരുമില്ലേ ബാക്ക്ഗ്രൗണ്ടില്? ഇല്ല. ഓക്കെ. അപ്പൊ ഹൃദയം സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആണ് കേട്ടത്. എന്റെ ചോദ്യം കേട്ടായിരുന്നല്ലോ. ഹൃദയം എന്ന സിനിമയിൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? അരുൺ. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. അരുണാണോ വരുണാണോ? അരുൺ. ഒരു മാറ്റവും ഇല്ല. ലോക്ക് ഇട്ടെന്നാ? ഓക്കെ. അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ് കാശി.
10: താങ്ക് യു.
9: ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ജ്യോതിർശിവയായിരുന്നു. ജ്യോതിർശിവ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അരുൺ നീലകണ്ഠൻ. റിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വരുൺ. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അരുൺ നീലകണ്ഠൻ. ദീപു ചേട്ടൻ, ഷമി ചേച്ചി, ജ്യോതിർശിവ മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടുണ്ട് അരുൺ. അതുപോലെ അർച്ചന ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, തങ്കമ്മന് ടീച്ചർ, ലിനി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി, മജീദിക്ക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അരുൺ നീലകണ്ഠൻ എന്ന് തന്നെയാണ് ഹൃദയം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേര് അരുൺ നീലകണ്ഠൻ എന്നായിരുന്നു. ഈ സിനിമയ്ക്ക് 2 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ളൊരു കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിം ആയിരുന്നു. സിനിമയിലെ പാട്ടുകളും അത്രമേൽ മനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.

യെസ്, മരക്കാർ ദ ലൈൻ ഓഫ് അറേബ്യൻ സീ എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ള പാട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര.
3: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand-ന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആശ്രയ എന്നേ.
6: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.

യെസ്, മരക്കാർ ദ ലൈൻ ഓഫ് അറേബ്യൻ സീ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ഈ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രിയദർശൻ. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രിയദർശൻ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രിയദർശൻ. മണികണ്ഠൻ ചേട്ടൻ, ലിനി ചേച്ചി, അനുഗ്രഹ, ഐശ്വര്യ, അതുപോലെ തന്നെ പ്രവീൺ ചേട്ടൻ, വിനോദ്, റിഷാദ്, കാർത്തിക, അനുപമ, അഞ്ജലി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രിയദർശൻ എന്ന് തന്നെയാണ്. മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രിയദർശൻ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത 2021 റിലീസായിട്ടുള്ള ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ മൂവി ആയിരുന്നു ഈ ഒരു മരക്കാർ ദ ലൈൻ ഓഫ് അറേബ്യൻ സീ എന്ന സിനിമ. നമ്മുടെ ലാലേട്ടനായിരുന്നു പ്രധാന വേഷത്തിൽ മുഹമ്മദ് അലി എന്ന കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്.

0: കാലമായിരുന്നു നമ്മുടെ പ്രണവ് മോഹൻലാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്വാൻസസ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
1: കഴിക്കുന്ന ചോറ് എല്ലിന്റെ ഇടയിൽ കേറിട്ടാ അല്ലടാ, രണ്ടു ദിവസം പട്ടിണി കിടക്കുമ്പോ താനെ പഠിക്കൂ.
2: ഞാൻ ഓടിച്ചില്ല, ഞാൻ നോക്കിയോളൂ.
1: ആ, നിന്നോട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കുന്നത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? ഓ, രണ്ടുപേരും സ്കൂളിൽ പോവാൻ നോക്ക.
0: യെസ്, 2002 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ പ്രണവ് മോഹൻലാൽ ആദ്യമായിട്ട് മിനി സ്ക്രീനിലേക്ക് എത്തിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. നമ്മുടെ ലാലേട്ടന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു പ്രണവ് മോഹൻലാൽ ഈ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ടീസ് മാർക്ക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യെസ്, അനിൻ മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
1: കഴിക്കുന്ന ചോറ് എല്ലിന്റെ ഇടയിൽ കേറിട്ടാ അല്ലടാ, 2 ദിവസം പട്ടിണി കിടക്കുമ്പോ താനെ പഠിക്കൂ.
2: ഞാൻ നോക്കിയുള്ളൂ.
1: ആ, നിന്നോട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കുന്നത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? പോ, രണ്ടുപേരും സ്കൂളിൽ പോവാൻ നോക്ക.
0: യെസ്, ഇതേത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ലിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1. പ്രവീൺ, അനുഗ്രഹ, ഐശ്വര്യ, റിഷാദ്, അനു, വിനോദ് ചേട്ടൻ, സിന്ധു ചേച്ചി ആൻഡ് ഫൈനലി മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1 എന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. 2002 റിലീസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ ഫിലിം ആയിരുന്നു 1 എന്ന സിനിമ. നമ്മുടെ തമ്പി കണ്ണന്താനം ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. നമ്മുടെ ലാലേട്ടൻ, എൻ എഫ് വർഗീസ്, ബിജു മേനോൻ, രമ്യാ കൃഷ്ണൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു നമ്മുടെ ലാലേട്ടന്റെ മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. നമ്മുടെ ലാലേട്ടന്റെ ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ 1 എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനം സ്വന്തമാകാം. സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കുറെ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ അനുഷ. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യ, അവരുടെ ജീവിതം വെള്ളിത്തിരയിലെത്തിച്ച ഒരു ഫീൽ ഗുഡ് മൂവിയുടെ സിനിമയും വിശേഷങ്ങളും സ്റ്റോറിയുമാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. പ്രശസ്ത സംവിധായകൻ കമൽ സംവിധാനം ചെയ്ത 2018 തിയേറ്ററുകളിലെത്തിയ ഒരു ബയോപിക്കാണ് ആമി എന്ന ഈ ഒരു സിനിമ.

0: മാധവിക്കുട്ടിയുടെ കുട്ടിക്കാലം മുതൽ അവരുടെ അവസാന നാളുകൾ വരെയുള്ള ജീവിതമാണ് ഈ ഒരു സിനിമയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. അവരുടെ പ്രണയവും ഏകാന്തതയും എഴുത്തും മതമാറ്റവും എല്ലാം ഈ ഒരു ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ ആമിയായി പകർന്നാടിയത് പ്രമുഖ നടി മഞ്ജു വാര്യറാണ്. തുടക്കത്തിൽ തന്നെ മഞ്ജു വാര്യറിനെ നമുക്ക് ആമിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു സിനിമയിൽ നമ്മളും മഞ്ജു വാര്യറിനെ ആമിയായി സങ്കല്പിച്ച് മുഴുകിയിരുന്നു പോകും. അത്തരത്തിലുള്ള മികച്ച ഒരു അഭിനയം തന്നെയാണ് മഞ്ജു വാര്യർ എന്ന ആക്ട്രസ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മാധവിക്കുട്ടിയുടെ പല പ്രായത്തിലുള്ള ഭാവങ്ങൾ മഞ്ജു മനോഹരമായി തന്നെ സ്ക്രീനിൽ എത്തിച്ചു.
1: ആത്മകഥാണോ ഇതിനെ വിളിക്കണ്ടേ? അതറിയില്ല കേട്ടോ.
2: എന്റെ കഥ മാധവിക്കുട്ടി, ഇതൊക്കെ ഉള്ളതാണോ അതോ ഈ പെമ്പറന്നവരുടെ ഭാവന?
3: മാധവിക്കുട്ടി പലതും എഴുതും.
0: കൂടാതെ മാധവിക്കുട്ടിയുടെ ഭർത്താവായ മാധവദാസായി മുരളി ഗോപി വേഷമിട്ടു. ഒപ്പം ടോവിനോ തോമസ്, അനൂപ് മേനോൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ സിനിമയിലെത്തി. ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് എം ജയചന്ദ്രനും തൗഫീഖ് ഖുറേഷിയും ചേർന്നൊരുക്കിയ സംഗീതം സിനിമയ്ക്ക് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെയും അവരുടെ ചിന്തകളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു നല്ല മൂവി തന്നെയാണ് ആമി. ഒരു നീർമാതളത്തിന്റെ സുഗന്ധവുമായി പ്രണയത്തിന്റെയും അക്ഷരങ്ങളുടെയും മാന്ത്രിക ലോകത്തേക്ക് എല്ലാം മറന്നുകൊണ്ട് സഞ്ചരിക്കാൻ ഈ ഒരു സിനിമ നമ്മളെ സഹായിക്കും. എടുത്തുകൊണ്ട് മലയാളികളെ വിസ്മയിപ്പിക്കുകയും സ്വന്തം ജീവിതം കൊണ്ട് എന്നും വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ആ അക്ഷര പൂക്കാലത്തെ വെള്ളിത്തിരയിലെത്തിച്ച ആമി എന്ന ചിത്രം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രേക്ഷകന് നൽകുന്നത്.
3: മാധവിക്കുട്ടിയായിട്ട് ബന്ധമുള്ള പുരുഷന്മാരുടെ എണ്ണം അറിയാനുള്ള സൂക്കടാണല്ലോ വായനക്കാർക്ക്.
4: അവൾക്ക് ബോധ്യമുള്ളതാ അവൾ എഴുതണേ. ആര് ചോദിക്കാനും പറയാനും ചെന്നിട്ട് കാര്യമില്ല.
5: ഗോപിക തേടി നീൾമിഴിയാൻ ശ്യാമ മനോഹര രൂപം.
0: ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് മലയാളത്തിന്റെ പ്രിയങ്കരിയായ എഴുത്തുകാരിയിലേക്കും പിന്നീട് കമല സുരയ്യയിലേക്കുമുള്ള ആമയുടെ പരിവർത്തനം അത്രത്തോളം മനോഹരമായിട്ടാണ് ഈ ഒരു സിനിമയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. അവരുടെ പ്രണയവും വിരഹവും ഏകാന്തതയും ചിന്തകളുമെല്ലാം ഈ ഒരു സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ആമി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ചില എഴുത്തുകാർ അങ്ങനെയാണ്, അവർ മരിച്ചാലും അവരുടെ വരികളിലൂടെ നമ്മളോടൊപ്പം ജീവിക്കും. മാധവിക്കുട്ടി എന്ന വിസ്മയത്തെ അടുത്തറിയാൻ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരികെ പോകാൻ ആമി എന്ന സിനിമ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
1: പുതുമഴ പെയ്തു കഴിയുമ്പോ മണ്ണിന്നൊരു മണം വരും, അപ്പഴാ നീർമാതളം പൂക്കുക. അതിന് കൽക്കത്തയിലുള്ള കുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാ അല്ലേ?
2: കമലേ, കമലേ, ഇവിടെ വരൂ കുട്ടിയേ. നേരം വെളുത്താ പിന്നെ കുട്ടി മുറ്റത്തും പറമ്പിലുവാ. കണ്ടില്ലേ മുടിയൊക്കെ ചടപിടിച്ച്?
3: കൽക്കട്ടയില് നീർമാതളുണ്ടോ അമ്മമ്മേ? ഞാൻ കണ്ടിട്ടില്ലാലോ.
2: എങ്ങനെ അറിയാ? ഞാൻ കൽക്കട്ടയ്ക്ക് പോയിട്ടില്ല. ബാലയോട് ചോദിക്കൂട്ടിയേ.
0: ഒരേ സമയം മൂന്ന് പേരുകളിൽ അറിയപ്പെട്ട എഴുത്തുകാരി, മലയാളത്തിൽ കഥകളും നോവലുകളും എഴുതാൻ ഉപയോഗിച്ച തൂലികാനാമമാണ് മാധവിക്കുട്ടി എന്നത്. കൂടാതെ ഇംഗ്ലീഷിൽ കവിതകളും ലേഖനങ്ങളും എഴുതിയത് കമലാദാസ് എന്ന പേരിലായിരുന്നു. അന്തർദേശീയ തലത്തിൽ അവർ അറിയപ്പെട്ടത് ഈ ഒരു പേരിലാണ്. പിന്നെ നമുക്കറിയാവുന്ന പേരാണ് കമലാ സുരയ്യ. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം അവർ സ്വീകരിച്ച പേരാണ് കമലാ സുരയ്യ എന്ന പേര്. 1934 March 31 തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ച അത്ഭുതം. പ്രശസ്ത കവയത്രി ബാലാമണി അമ്മയുടെ മകളും പ്രശസ്ത കവിയും പണ്ഡിതനുമായ നാലപ്പാട്ട് നാരായണ മേനോന്റെ അനന്തരവളുമായിരുന്നു മാധവിക്കുട്ടി.
4: കമല, കമല, എഴുന്നേൽക്കുക.

0: വാ, എഴുന്നേൽക്ക്, വന്നിരുന്ന് എഴുത്.
1: ഞാൻ മരിച്ചു പോവും കൃഷ്ണ.
0: ഞാനില്ല അടുത്ത്, ഒന്നും സംഭവിക്കില്ല.
2: സാഹിത്യം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് അവർ വളർന്നത്. എന്നാൽ 15-ാമത്തെ വയസ്സിൽ മാധവദാസുമായി വിവാഹം കഴിഞ്ഞു. കൽക്കട്ടയിലും ബോംബെയിലുമായിരുന്നു പിന്നീട് അവരുടെ പ്രധാന ജീവിതം. അവരുടെ എഴുത്തുകൾ പ്രണയം, സ്ത്രീയുടെ മനസ്സ്, ഏകാന്തത, ലൈംഗികത ഇവയെക്കുറിച്ചൊക്കെ വളരെ തുറന്നു പറയുന്ന ഒരു ശൈലിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. മാധവിക്കുട്ടിയുടെ ഏറ്റവും പ്രശസ്തമായ ആത്മകഥയാണ് എന്റെ കഥ. മലയാള സാഹിത്യത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതും വിവാദമായതുമായ മറ്റൊരു ആത്മകഥ ഇല്ല എന്ന് തന്നെ പറയാം. കൂടാതെ നീർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, തണുപ്പ്, പക്ഷിയുടെ മണം, ചന്ദന മരങ്ങൾ ഇവയൊക്കെ ആയിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ.

സ്ത്രീകളുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഇത്രമേൽ സത്യസന്ധമായി മലയാളത്തിൽ തുറന്നെഴുതിയ മറ്റൊരു എഴുത്തുകാരിയില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവര് മലയാള സാഹിത്യത്തിന്റെ പ്രണയരാജ്ഞി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഒരു സിനിമ ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ മാധവിക്കുട്ടിയാകാൻ തീരുമാനിച്ചിരുന്നത് പ്രശസ്ത ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള വിദ്യാബാലൻ ആയിരുന്നു. കുറച്ചു ദിവസത്തെ ഷൂട്ടിംഗിന് ശേഷം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ വിദ്യാബാലൻ ചിത്രത്തിൽ നിന്ന് പിന്മാറി. അതിനുശേഷമാണ് മഞ്ജു വാര്യർ ഈ ഒരു വേഷത്തിലേക്ക് എത്തുന്നത്. ചിത്രത്തിൽ മാധവിക്കുട്ടിയുടെ സങ്കല്പത്തിലെ ശ്രീകൃഷ്ണൻ എന്ന പ്രധാന വേഷം ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് പൃഥ്വിരാജിനെയുമായിരുന്നു. എന്നാൽ മറ്റ് സിനിമകളുടെ തിരക്കുകൾ കാരണം പൃഥ്വിരാജിന് പകരം ടൊവിനോ തോമസ് ആ ഒരു വേഷം മനോഹരമായി പൂർത്തിയാക്കുകയായിരുന്നു.

0: നേരം വെളുത്തു, ഇതുവരെ പോയില്ലേ? പോയിക്കോളൂ, എനിക്ക് കുളിച്ച് സ്കൂളിൽ പോണം. പോ കൃഷ്ണ, പോ.
1: സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഈ ഒരു ചിത്രത്തിന് 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. ഒപ്പം നീർമാതളപ്പൂവിൽ എന്ന ഗാനം ആലപിച്ചതിന് ശ്രേയ ഘോഷാൽ എന്ന സിംഗറിന് മികച്ച വനിതാ ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. കൂടാതെ ദ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ബിജി ബാലിന് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. അത് മാത്രമല്ല കേട്ടോ, ചിത്രത്തിലെ പ്രശസ്തമായ ഉർദു ഹിന്ദി ഗാനങ്ങളുടെ വരികൾ എഴുതിയത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ പ്രതിഭയായ ഗുൽസാറാണ്. ഇത് മലയാള സിനിമയ്ക്ക് ഒരു വലിയ ബഹുമതി കൂടിയായിരുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.
5: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
6: Ashraya FM 90, ini Akashavani Vartagal.

0: രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ട്

0: രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴിതെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം

0: മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ക്ലാബോർഡിലൂടെ മാധവിക്കുട്ടിയുടെ ജീവചരിത്രം പറയുന്ന ആമി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. മാധവിക്കുട്ടിയുടെ ജീവിതം പറയുന്നത് കൊണ്ട് തന്നെ സിനിമ പ്രധാനമായും സഞ്ചരിച്ചത് മൂന്ന് കാലഘട്ടങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയുമാണ്. പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് തറവാട്, പിന്നെ കൊൽക്കത്ത, പിന്നെ മുംബൈ. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയും കൽക്കത്തയിലെ ഉയർന്ന സാംസ്കാരിക ജീവിതവുമെല്ലാം പ്രശസ്ത ഛായാഗ്രഹൻ മധു നീലകണ്ഠൻ തന്റെ ക്യാമറയിലൂടെ വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്.
2: വിധവയാകുന്നതോടെ ഒരു സ്ത്രീയുടെ ആദ്യ ജന്മം അവസാനിക്കുന്നു. പിന്നെ അവൾക്ക് കിട്ടുന്നത് ഒരു രണ്ടാം ജന്മമാണ്. നഷ്ടങ്ങളുടെ കണക്ക് കൂട്ടുന്ന ആ രണ്ടാം ജന്മത്തിൽ നഷ്ടപ്പെടാതെ അവശേഷിക്കുന്നത് ആദ്യ ജന്മത്തിൽ തനിക്ക് കിട്ടിയ പേര് മാത്രമായിരിക്കും. ഞാൻ എന്നും മിസ്സിസ് ദാസായി തന്നെ അവശേഷിക്കും.

0: ഈ സിനിമയിൽ നിന്നും വിദ്യാബാലൻ പിന്മാറിയതിനു ശേഷം മഞ്ജു വാര്യർ ആമിയായി അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. മാധവിക്കുട്ടിയുടെ ജീവിതത്തിലെ മതമാറ്റവും മറ്റു വിവാദ വിഷയങ്ങളും സിനിമയാകുമ്പോൾ അത് കരിയറിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് പലരും താരത്തെ പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ മഞ്ജു വാര്യർ ഇതിനെതിരെ ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി. കലയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന്. മാത്രമല്ല, ആമിയെ വെറും ഒരു സിനിമയായും എന്റെ വേഷത്തെ ഒരു കഥാപാത്രമായും കാണുക എന്നതായിരുന്നു അവരുടെ നിലപാട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് പോലും സംവിധായകൻ കമൽ നടത്തിയ ഒരു അഭിമുഖം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. വിദ്യാബാലൻ പിന്മാറിയത് ഒരു തരത്തിൽ ദൈവാനുഗ്രഹമാണ് എന്ന്. വിദ്യാബാലൻ ആ ഒരു വേഷം ചെയ്തിരുന്നുവെങ്കിൽ സിനിമയിൽ സെക്ഷുവാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം വരുമായിരുന്നുവെന്ന് കമൽ പറയുകയുണ്ടായി. മഞ്ജു വാര്യർ ചെയ്തപ്പോഴാണ് താൻ ഉദ്ദേശിച്ച ആമി പൂർണ്ണതയിൽ എത്തിയത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഈ ഒരു പ്രസ്താവന അക്കാലത്ത് വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത്.
1: അക്ബർ കൊടുത്തയച്ച ഗസലുകൾ കേക്കലന്നെയായിരുന്നു മൂന്നാല് ദിവസമായിട്ട് എന്റെ പണി. ഉറുദു എന്ത് മനോഹരായ ഭാഷയാ ലേ.
2: മൈ ബേപനാ മൊഹബ്ബത് കർത്താ ഹൂ ഇൻ അൽഫാസ് കോ ഔർ ഇൻ മൈ പിൻഹാ മൊഹബ്ബത് കോ ജോ ഇക് അല്ലാഹ് കി പസന്ദീദ ശായർ കി ഉംഗ്ലിയോ സേ കലംബിത് ഹുവേ. അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരിയായ അനുഗ്രഹീതയായ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ വിരൽത്തുമ്പിൽ നിന്നും മടർന്നു വീഴുന്ന രത്നങ്ങൾ പോലെയുള്ള അക്ഷരങ്ങളെയും ആ അക്ഷരങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു.
0: മാധവിക്കുട്ടിയുടെ ഇസ്ലാം മതം മാറ്റത്തെ സിനിമ ന്യായീകരിക്കുന്നുവെന്നും ഇത് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നും ആരോപിച്ച് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് കോടതി സെൻസർ ബോർഡിനും നിർമ്മാതാക്കൾക്കും നോട്ടീസ് അയച്ചുവെങ്കിലും പിന്നീട് തടസ്സങ്ങളൊന്നുമില്ലാതെ ചിത്രം തിയേറ്ററുകളിലെത്തി. മാധവിക്കുട്ടിയുടെ യഥാർത്ഥ ജീവിതത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പല വ്യക്തികളെയും ഈ ഒരു സിനിമയിൽ മറ്റു പേരുകളിലാണ് അവതരിപ്പിച്ചത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാധവിക്കുട്ടിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അവരെ സ്വാധീനിച്ച മുസ്ലിം പണ്ഡിതന്റെ കഥാപാത്രത്തെ അക്ബർ അലി എന്ന പേരിൽ അനൂപ് മേനോനാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോഴും മലയാള സിനിമയ്ക്ക് മാധവിക്കുട്ടി എന്ന വിസ്മയത്തിന് നൽകാൻ കഴിഞ്ഞ ഏറ്റവും നല്ല ദൃശ്യവിരുന്നായിരുന്നു ആമി എന്ന ചിത്രം. അവർ ഒരിക്കൽ എഴുതിയതുപോലെ എഴുത്ത് എന്നത് ഒരു പ്രാർത്ഥനയാണ്. അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ദൂരമാണ്. ആ വരികൾ ശരിവെക്കുന്നതായിരുന്നു മഞ്ജു വാര്യരുടെ പ്രകടനവും കമലിന്റെ സംവിധാനവും.
1: ഇനി ഒരിക്കൽ കൂടി ഈ മണ്ണിലേക്ക് തിരിച്ചു വരാൻ കമലയ്ക്ക് കഴിയില്ല കണ്ണാ. ഞാൻ എൻ്റെ കൃഷ്ണനെ ഈ മണ്ണിൽ ഉപേക്ഷിക്കുക. എല്ലാം ഉപേക്ഷിക്കാൻ എനിക്ക് സമയമായി എന്ന് തോന്നുന്നു.
3: നിന്റെ നിയോഗം അതാണെങ്കിൽ എനിക്ക് തടയാനാവില്ലല്ലോ കമല.

ഈ സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണുക കേട്ടോ. മാധവിക്കുട്ടിയെ വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ അക്ഷരങ്ങളിലേക്ക് ഒന്നിറങ്ങി ചെല്ലുക. എന്തായാലും ഇന്നത്തെ സിനിമയുടെയും സ്റ്റോറിയുടെയും വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗുഡ് ഈവനിംഗ്, ടേക്ക് എ ബ്രേക്ക് ആണ് കേൾക്കാൻ പോകുന്നത് വിത്ത് മീ ജിവി. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നു കേട്ടോ. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്, അതായത് മതങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമായാൽ പോലും നമ്മുടെ ജലാശയങ്ങൾ മലിനമാക്കാൻ ആർക്കും തന്നെ അവകാശമില്ല എന്നുള്ളതാണ് ഈ കോടതി വിധി. പല കാര്യങ്ങളും നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ശേഷക്രിയയ്ക്ക് എത്തുന്നവർ തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ തെൻകണക്കിന് വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഒഴുക്കുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാന വിധി മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. നമുക്കൊക്കെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഈ പ്രവൃത്തി സമൂഹത്തിലെ മറ്റുള്ളവർക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ പലപ്പോഴും പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ ഈ ആചാരത്തിന്റെയൊക്കെ പേരിൽ പല രീതിയിൽ പലരും മലിനപ്പെടുത്താറുണ്ട്. മതാചാരങ്ങൾക്കുള്ള അവകാശം പൊതുജനാരോഗ്യത്തിന് അനുസൃതമായിരിക്കണമെന്നാണ് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതും കോടതി എടുത്തു പറയുകയുണ്ടായി കേട്ടോ. ദിവസവും ഒരു ടെന്നിലേറെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമാണ് ഞാനീ പറഞ്ഞ താമ്രപർണിയിൽ ഒഴുക്കുന്നതെന്ന് ശുചീകരണത്തിന് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകൻ കോടതി അറിയിച്ചു. 3 ആഴ്ചക്കിടെ 90 ടണ്ണോളം വസ്ത്രവും 2.2 ടൺ ഭസ്മവും നീക്കിയതായിട്ടാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കും, വെറും 3 ആഴ്ച കൊണ്ടുള്ള ഒരു കണക്കാണ് പറഞ്ഞത്. 90 ടൺ വസ്ത്രമാണ് ഈ ഒരു ജലാശയത്തിൽ നിന്നും അവർ നീക്കം ചെയ്തത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്നവർ തുണിയൊഴുക്കുന്നത് ബാവലിപ്പുഴയെയും മലിനമാക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നുള്ള ഭക്തരാണ് കേട്ടോ ഈ തുണി ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കുന്നത്. പുഴയിൽ വസ്ത്രം ഒഴുക്കാൻ പാടില്ലെന്നും അത് ആചാര ലംഘനമാണെന്നും കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റ് പറയുകയും പ്രത്യേകം നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന പല വിശ്വാസികളും ഇത്തരത്തിൽ തുണികളും മറ്റ് സാധനങ്ങളൊക്കെ നദിയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. നമ്മുടെ പമ്പയിൽ തന്നെ നമുക്കറിയാല്ലേ, ആചാരവിരുദ്ധമാണെന്ന് തുടർച്ചയായി പറഞ്ഞിട്ടും പമ്പയിൽ ഇങ്ങനെ വസ്ത്രം ഉപേക്ഷിക്കുന്നത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഒരു കാര്യം ശീലിച്ചിട്ടുള്ളത്. അവർ പമ്പയിലൊന്ന് മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന വസ്ത്രമൂരി ആ പമ്പയിൽ ഒഴുക്കി വിടുക എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത കോൺസെപ്റ്റാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓരോ വർഷവും തുണി നീക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇങ്ങനെ കിട്ടിയ തുണി 2025 2.80 ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ പോയിരുന്നു. പക്ഷേ അതൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ജലാശയങ്ങളെ എത്രത്തോളം മലിനമാക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിനെന്തായാലും ഈ പറഞ്ഞ മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഒരു പ്രധാന നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇത് കർശനമായി നിരോധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കീപ് ഓൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര
3: JM Architects, Government Approved, ISO Certified Civil Engineers and Builders. Contact 944-771-7171.

ടേക്ക് എ ബ്രേക്ക്. ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് പ്രവാസികൾക്ക് ഇനി വിദേശത്ത് നിന്നും KYC ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള പ്രവാസികൾക്ക് അല്ലെങ്കിൽ വിദേശ പൗരന്മാർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ KYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ അതിനാണ് വഴിയൊരുങ്ങുന്നത്. ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും കേന്ദ്ര ധനമന്ത്രാലയവും നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇതുവരെ KYC പൂർത്തിയാക്കുന്നതിന് ഉപഭോക്താക്കൾ ഇന്ത്യയിലെ ബാങ്ക് ശാഖകളിൽ നേരിട്ട് ഹാജരാകേണ്ടിയിരുന്നു. ഈ നിബന്ധന ഒഴിവാക്കുന്നതോടുകൂടി വലിയൊരു ആശ്വാസമാണ് ലഭിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് എന്നു മുതൽ നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഇനി വീഡിയോ KYC ആണോ വരുന്നതെന്നുള്ളതും ചോദ്യചിഹ്നമാണ്. വീഡിയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള KYC നടപടികൾ ഉൾപ്പെടെയാണ് പരിഗണിക്കാൻ സാധ്യത. സവിശേഷ തിരിച്ചറിയൽ നമ്പറുള്ള പ്രവാസികൾക്ക് ആധാർ അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നിവ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്താനായേക്കും. ഡിജിറ്റൽ നോട്ടറൈസേഷൻ പ്രക്രിയയും പരിഗണനയിലുള്ളതായിട്ട് അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വരുന്നതോടുകൂടി സമയ ലാഭവും ഒരു വലിയ നേട്ടം തന്നെയാകും. കാരണം ഇപ്പോഴത്തെ രീതിയിൽ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപത്തിന് വേണ്ടി നടപടികൾ പാലിക്കുന്നതിന് ഒരു മാസം വരെ വേണ്ടി വരുന്നുണ്ട്. ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് ഇവിടെ നേരിട്ട് ഹാജരാകണം. നിലവിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വീഡിയോ KYC സാധ്യമല്ല. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ID ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നത്. വിദേശത്ത് നിന്ന് ആധാർ ഉപയോഗിച്ചുള്ള മുഖം തിരിച്ചറിയൽ സംവിധാനത്തിനും വിലക്കുണ്ട് ഇതേപോലെ തന്നെ. ഇത്തരം പ്രതിസന്ധികളൊക്കെ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് സുരക്ഷിതമായ സംവിധാനങ്ങൾ നടപ്പാക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള ചട്ടങ്ങളിൽ അടുത്തിടെ ഇളവുകൾ വരുത്തിയിരുന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞതാണ് കേട്ടതാണ്. സെബി രജിസ്ട്രേഷൻ കൂടാതെ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ നിന്ന് നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ KYC പ്രക്രിയ ഇപ്പോഴും പ്രവാസികൾക്ക് വലിയ ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് രാജ്യത്തേക്ക് വിദേശ മൂലധനമൊഴുക്ക് ത്വരിതപ്പെടുത്തി രൂപയുടെ സ്ഥിരത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് RBI സെബിയും സർക്കാരും ഇത്തരത്തിലുള്ള നടപടികൾ എടുത്തു വരുന്നത്. എന്തായാലും നല്ല നീക്കം തന്നെയാണല്ലേ. വിദേശത്തു നിന്ന് ഇന്ത്യൻ വിപണിയിലേക്ക് നിക്ഷേപം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പ്രവാസികൾക്ക് KYC അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനം വരുന്നതോടുകൂടി നമുക്ക് നോക്കാം. കേൾക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. വിത്ത് മീ GV. സ്റ്റേ ട്യൂൺഡ്.

0: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
2: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
0: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം ഡോട്ട് പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
2: YS ഉള്ളപ്പോൾ വൈ വറി.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ടേക്ക് എ ബ്രേക്ക്. ഓരോ പഞ്ചായത്തിനും സമഗ്ര വികസന പദ്ധതി ആവിഷ്കരിക്കാൻ പോവുകയാണ്. തൊഴിലുറപ്പിന്റെ പുതിയ പദ്ധതിയായിട്ടുള്ള BBG നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുള്ള ഒരു സമഗ്ര വികസന പദ്ധതി തയ്യാറാകാനായിട്ട് പോകുന്നത്. ഇതിന്റെ പ്ലാനിംഗ് ആണ് നടക്കുന്നത്, അതിനുള്ള കരടൊക്കെ തയ്യാറായിട്ടുണ്ട്. വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ, അതാണ് BGPP എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കാനുള്ള കരട് നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ളത്. പദ്ധതിയിൽ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാന ആസൂത്രണ രേഖയാണ് കേട്ടോ ഈ കരട് എന്ന് പറയുന്നത്. പദ്ധതി ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തന രീതിയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓരോ ഗ്രാമപഞ്ചായത്തിന്റെയും വികസന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളുടെ മുൻഗണനകളും ശാസ്ത്രീയമായി വിലയിരുത്തി വികസന പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന പദ്ധതി ഗ്രാമസഭയുടെ അംഗീകാരത്തോടെയാണ് നടപ്പാക്കുക. ഇതിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ മാത്രമേ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാനാവൂ. തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതി എന്ന നിലയിൽ നിന്ന് ഗ്രാമവികസനത്തിന്റെ സമഗ്ര ആസൂത്രണത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പിനെ മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒരു സംഗതി. ജനങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ആസൂത്രണ രീതിയിൽ നിന്ന് മാറി ഭൂവിവര സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ, PM ഗതിശക്തി അടക്കമുള്ള മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാകും ഈ പദ്ധതി തയ്യാറാക്കുക. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന പദ്ധതികൾ ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സംയോജിപ്പിച്ച് വികസിത് ഭാരത് ദേശീയ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ ശൃംഖല ക്രമീകരിക്കും. ജലസംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം, ഉപജീവന മാർഗ വികസനം, കാലാവസ്ഥാ ദുരന്ത പ്രതിരോധം എന്നിവയിൽ ഊന്നിയുറപ്പിച്ചാണ് ഈ പദ്ധതികളൊക്കെ തന്നെ തയ്യാറാക്കുക. പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ എസ്റ്റിമേറ്റ് എടുത്തതും പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ തൊഴിലുറപ്പിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുടക്കമില്ലാതെ ജോലി നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി കേട്ടോ. വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാനിന് നടപടികൾ പാലിച്ച് അംഗീകാരം ലഭിക്കുന്നത് വരെയേ ഈ സംവിധാനം തുടരുകയുള്ളൂ. എന്തായാലും പഞ്ചായത്തുകളിലൊക്കെ വലിയ മാറ്റമാണ് ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നതെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ശത്രുവിന്റെ റഡാറിനെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന തദ്ദേശീയ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ഇനി നാവികസേനയ്ക്ക് സ്വന്തമാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ, ഭൂതല മിസൈൽ, അത്യാധുനിക അന്തർവാഹിനി വേദ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ടാകും കേട്ടോ. പ്രോജക്ട് 70 ഭാഗമായി നിർമ്മിച്ച INS മഹേന്ദ്രഗിരിയാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 28 knots പരമാവധി വേഗമെന്ന് പറയുന്നത്. യുദ്ധക്കപ്പലിലെ സജ്ജീകരണങ്ങളിൽ 75%ത്തിലധികവും തദ്ദേശമായിട്ട് നിർമ്മിച്ചത് എന്നുള്ളൊരു പ്രത്യേകത നമ്മുടെ ഈ മഹേന്ദ്രഗിരിക്കുണ്ട്. തദ്ദേശമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ചർ, ടോർപിഡോ ലോഞ്ചർ എന്നിവയും ഇതിനകത്തുണ്ട്. മുംബൈയിലെ മസ്കോൺ ഡോട്രിക് ബിൽഡേഴ്സ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ശത്രുവിന്റെ റഡാറുകളിൽ പെടാതെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ഈ യുദ്ധക്കപ്പലിന് പ്രത്യേക കഴിവുണ്ട്. യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് പുറത്തിറക്കുന്ന 100-ാമത്തെ കപ്പലാണിത്. ശരിക്കും പറഞ്ഞാൽ ഭാവിയിലെ യുദ്ധങ്ങളിലൊക്കെ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചേക്കാമെങ്കിലും നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച സൈനികരായിരിക്കും ആത്യന്തികമായിട്ട് വിജയിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രി അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോ INS മഹേന്ദ്രഗിരി ഇനി നാവികസേനയ്ക്ക് സ്വന്തം. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. വരുന്നു അപ്ഡേഷൻസ് ബാക്ക് ടു ബാക്ക്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. എന്തിന്റെ? രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളിലെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേ മാതരവും ജനഗണമനി മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഇതുൾപ്പെടെ ദേശീയഗാനത്തിന്റെയും ദേശീയഗീതത്തിന്റെയും ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുകയും ചെയ്തു. ദേശീയഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന്റെ 3 മിനിറ്റും 10 സെക്കൻഡും നീളുന്ന മുഴുവൻ ഖണ്ഡങ്ങളും ആദ്യം ആലപിക്കണം. പിന്നാലെ 52 സെക്കൻഡ് നീളുന്ന ദേശീയഗാനമായ ജനഗണമനയും ആകാശവാണിയിലൂടെ രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും പരേഡിനായി ദേശീയ പതാക കൊണ്ടുവരുമ്പോഴും ദേശീയ ഗീതവും ദേശീയ ഗാനവും തുടക്കത്തിലും ഒടുക്കത്തിലും ആലപിക്കണം. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളാണ്. തമിഴ്നാട് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ദേശീയ ഗീതമോ ദേശീയ ഗാനമോ ആലപിക്കുന്ന ചടങ്ങുകളിൽ സംസ്ഥാന ഗീതവും ആലപിക്കുന്ന പതിവുണ്ടെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അതെപ്പോൾ വേണമെന്നതിൽ വ്യക്തതയൊന്നുമില്ല. എന്നാൽ സംസ്ഥാന ഗീതത്തോടൊപ്പം ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരുമിച്ച് ആലപിക്കേണ്ടി വരുമ്പോൾ ആദ്യം ദേശീയ ഗീതവും പിന്നാലെ ദേശീയ ഗാനവും ആലപിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സംസ്ഥാന ഗീതമാണ് ആദ്യമെന്നും അതിനുശേഷമാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കേണ്ടതെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കുമ്പോൾ ഉച്ചാരണം, ഭാഷാശുദ്ധി, വരികൾ എന്നിവ കൃത്യമായിരിക്കണം. ആലപിക്കുമ്പോൾ സദസ് അറ്റൻഷനായി നിൽക്കണം. ഇവ ഏതെങ്കിലും ന്യൂസ് റീൽ, ഡോക്യുമെന്ററി, സിനിമ എന്നിവയുടെ ഭാഗമായി വന്നാൽ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. വിദേശ അതിഥികളെ ആദരിക്കുമ്പോഴും രാജ്യത്തിന്റെ അഭിവാദ്യം നേരുമ്പോഴും ആദ്യം അതത് വിദേശ രാജ്യത്തിന്റെ ദേശീയഗാനവും രണ്ടാമത് ഇന്ത്യയുടെ ദേശീയഗാനവും കൃത്യമായും ആലപിക്കണം. വിദേശ നയതന്ത്ര കൌൺസിലർ പ്രതിനിധികൾ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലും ഇത് ബാധകമാണ്. സിവിൽ ബഹുമതിദാന സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ഏതെങ്കിലും ചടങ്ങിൽ ആലപിക്കാനായി കേന്ദ്ര സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചാൽ, ഇനി ദേശീയ ഗാനമാകട്ടെ സിവിൽ സൈനിക ഔദ്യോഗിക ചടങ്ങുകളിൽ രാഷ്ട്രപതിയോ ഗവർണർമാരോ പങ്കെടുക്കുന്ന സെറിമോണിയൽ ചടങ്ങുകളിൽ അഭിവാദ്യം സ്വീകരിക്കുമ്പോൾ, പരേഡുകളിൽ സൈനിക റെജിമെന്റിൽ പതാകകൾ കൈമാറുമ്പോൾ, നാവിക പതാക ഉയർത്തുന്ന ചടങ്ങിൽ, ഔദ്യോഗിക ബിരുന്നുകളിൽ ജനഗണമനയുടെ 20 സെക്കൻഡ് നീളുന്ന ഹ്രസ്വരൂപം, അതാണ് ഈ ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കേണ്ടത്. അങ്ങനെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് എന്തായാലും ആഭ്യന്തര മന്ത്രാലയം പുറത്തുകൊണ്ടുവന്നിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Take a break. ഇരുമ്പ് ശ്വാസകോശത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5 വയസ്സ് മുതൽ ഇരുമ്പ് ശ്വാസകോശത്താൽ ജീവൻ നിലനിർത്തിയിരുന്ന മാർത്ത ലിഡാറ്റ് എന്ന 78-കാരി വിട പറഞ്ഞിരിക്കുകയാണ്. സംഭവം US ൽ ആണ്. US ൽ ഇരുമ്പ് ശ്വാസകോശം ഉപയോഗിച്ചിരുന്ന അവസാന പോളിയോ ബാധിതയായിരുന്നു ഈ സ്ത്രീ. June 26 ഇവരുടെ അന്ത്യം. മരണവാർത്ത ഇപ്പോഴാണ് ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നത്. 5 വയസ്സിലെ പോളിയോ ബാധയാണ് മാർത്തയുടെ ജീവിതം അത്രയും കൃത്രിമ ശ്വാസ നിയന്ത്രണത്തിലാക്കി. 20 വയസ്സ് കഴിഞ്ഞ് ജീവിക്കില്ലെന്നായിരുന്നു ഡോക്ടർമാർ വിധിച്ചത്. എന്നാൽ മാർത്തയുടെ മനോവീര്യവും ജീവിക്കണമെന്ന അടങ്ങാത്ത അഭിനിവേശവും അവരെ അതിജീവനത്തിന് സഹായിച്ചു എന്ന് തന്നെ പറയാം. കുട്ടിക്കാലത്ത് ദിവസവും 2 മണിക്കൂർ മാത്രമാണ് സ്കൂളിൽ പോയിരുന്നത്. അധ്യാപകരുടെയും സഹപാഠികളുടെയും സഹായത്തോടെ ടെലിഫോണിലൂടെയാണ് പഠനം. മാർത്തയെ ഒപ്പം കൊണ്ടുപോകുന്നതിനായിട്ട് കുടുംബം പലപ്പോഴും റോഡ് മാർഗം ട്രെയിലറിലാണ് യാത്ര പോയിരുന്നത്. വലുപ്പമേറിയ ഇരുമ്പ് ശ്വാസകോശത്തിന് കടക്കാൻ കഴിയുന്ന വാതിലുകളുള്ള ഹോട്ടലുകൾ പോലും മുൻകൂട്ടി കണ്ടെത്തി ബുക്ക് ചെയ്യാറുണ്ടായിരുന്നു. 1979 US ൽ പോളിയോ നിർമാർജനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചത്. ഇത് നമ്മൾ ചിന്തിക്കും പോലെയല്ല, ഒരു വലിപ്പമേറിയ ഒന്നാണ് ഇരുമ്പ് ശ്വാസകോശം എന്ന് പറയുന്നത്. രോഗിയുടെ തല ഒഴികെയുള്ള മുഴുവൻ ശരീരവും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വായു കടക്കാത്ത ലോഹ സിലിണ്ടറാണിത്. ഒരുതരം നെഗറ്റീവ് പ്രഷർ മെക്കാനിക്കൽ വെന്റിലേറ്റർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ചേമ്പറിലെ വായുമർദ്ദം മാറ്റുന്നതിലൂടെ സ്വാഭാവിക ശ്വസനത്തെ ഇത് സഹായിക്കും. 1927 ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഫിലിപ്പ് ഡ്രിങ്കറും ലൂയി ഷോയും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ശ്വാസകോശം, കൃത്രിമ ഇരുമ്പ് ശ്വാസകോശം നിർമ്മിക്കുന്നത്. 1940s and 1950s പോളിയോ പടർന്നു പിടിച്ചപ്പോൾ നിർണായക ജീവൻ രക്ഷാ ഉപകരണമായിട്ട് ഇത് മാറുകയും ചെയ്തു. യുഎസിൽ ഇരുമ്പ് ശ്വാസകോശം ഉപയോഗിച്ചിരുന്ന അവസാന പോളിയോ ബാധിതയാണ് മാർത്ത ലിനാർഡ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: മറിഞ്ഞു വീണ മരം മഹാഭാഗ്യം കൊണ്ടുവരികയാണ്. 85-കാരന്റെ അക്കൗണ്ടിൽ എത്തിയത് 28 ലക്ഷം രൂപയാണ്. എന്താണ് സംഗതി? പ്രകൃതിയുടെ ഭാവമാറ്റങ്ങൾ പ്രവചനാതീതമാണെന്നുള്ളത് നമുക്കറിയാം. കനത്ത കാലവർഷത്തിൽ പലപ്പോഴും നഗരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാകുന്നതും മരങ്ങൾ കടപുഴകി വീണ് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ള കാഴ്ചകളാണ്, കേൾക്കാറുള്ള കാര്യങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ ജൂണിൽ നമ്മുടെ ബംഗളൂരു നഗരത്തിൽ പെയ്തിറങ്ങിയ കനത്ത മഴ മല്ലേശ്വരം സ്വദേശിയായിട്ടുള്ള NG കേസരി എന്ന വയോധികന് സമ്മാനിച്ചത് അപ്രതീക്ഷിതമായ ഒരു മഹാഭാഗ്യം തന്നെയാണ്. ദുരന്തങ്ങൾക്ക് പകരം പ്രകൃതി അദ്ദേഹത്തിന് നൽകിയത് 4 പതിറ്റാണ്ടുകാലത്തെ കരുതലിനുള്ള വലിയ പ്രതിഫലം. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പാണ് 85-കാരനായ വ്യവസായി കേസരിയുടെ വീട്ടുപറമ്പിൽ സ്വാഭാവികമായ രീതിയിൽ ഒരു ചെറിയ ചന്ദനമരം വളർന്നു വരുന്നത്. സാധാരണയായി വീട്ടുപരിസരങ്ങളിൽ ഇത്തരം മരങ്ങൾ വളരുമ്പോൾ പലരും അത് വെട്ടിമാറ്റാനാണ് തുനിയാറുള്ളത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമപരമായ കുരുക്കുകളും സുരക്ഷാ പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം. എന്നാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കേസരി ആ കൊച്ചു തൈ അവിടെ തന്നെ നിലനിർത്താനും സ്നേഹത്തോടെ പരിചരിക്കാനും തീരുമാനിച്ചു. വർഷങ്ങൾ കടന്നുപോയതോടെ ആ ചെറിയ ചെടി പടർന്ന് പന്തലിച്ച് വലിയൊരു ചന്ദനമരമായിട്ട് മാറി. എന്നാൽ ചന്ദനത്തിന്റെ മൂല്യം വർദ്ധിച്ചതോടെ അതിനു നേരെ മോഷ്ടാക്കളുടെ കണ്ണുകൾ പതിയാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട മരത്തെ നിയമവിരുദ്ധമായി വെട്ടിമാറ്റുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ കേസരി ഒരു വലിയ ഇരുമ്പ് കൂട് തന്നെ അതിന് ചുറ്റും നിർമ്മിക്കുകയാണ്. 10 പതിറ്റാണ്ടുകളോളം ആ മരം സുരക്ഷിതമായി വളർന്നത് ഈ കരുതലിന്റെ തണലിൽ തന്നെയാണ്. താൻ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച മരം ഒരുനാൾ തനിക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം സമ്മാനിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സംഭവം കഴിഞ്ഞ ജൂണിൽ ബംഗളൂരുവിൽ ആഞ്ഞടിച്ച ശക്തമായ കാറ്റിലും മഴയത്തും കേസരിയുടെ അയൽപ്പക്കത്തെ ഒരു വലിയ മരം ഒടിഞ്ഞ് ഈ ചന്ദനമരത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ആ ഭാരത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ചന്ദനമരം വേരോടെ നിലം പതിച്ചു. 10 പതിറ്റാണ്ടുകളായി തന്റെ മുറ്റത്ത് തലയുയർത്തി നിന്ന മരം വീണുകിടക്കുന്നത് കണ്ടപ്പോൾ കേസരിക്ക് വലിയ സങ്കടമാണ് ഉണ്ടായത്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം നിയമം കയ്യിലെടുക്കാൻ തുനിയില്ല. മരം സ്വന്തം നിലയിൽ മുറിച്ചു വിൽക്കാൻ ശ്രമിക്കാതെ അദ്ദേഹം ഉടൻ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യം പുറത്തു വന്നത്. വീണുകിടന്ന ചന്ദനമരത്തിന് ഏകദേശം 1 ടണ്ണിലധികം, അതായത് 1000 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ആവശ്യമായ എല്ലാ ഔദ്യോഗിക രേഖകളും നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ഈ തടി മൈസൂരിലുള്ള സർക്കാർ ചന്ദന ഡിപ്പോയിലേക്ക് മാറ്റി. പ്രശസ്തമായ മൈസൂർ സാൻഡൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ലിമിറ്റഡ് ആണ് ഈ ചന്ദനത്തടി പിന്നീട് ലേലത്തിൽ വാങ്ങി. വിൽപ്പന നടപടികൾ പൂർത്തിയായപ്പോൾ കേസരിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത് ഏകദേശം 28 ലക്ഷം രൂപയായിരുന്നു. ഒരു മരം വെച്ചുപിടിപ്പിക്കാനും അത് സംരക്ഷിക്കാനും അദ്ദേഹം കാണിച്ച ക്ഷമയ്ക്കും സമർപ്പണത്തിനും കാലം കാത്തുവെച്ച ഒരു വലിയ സമ്മാനത്തോ. ഭാഗ്യം പണത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പ്രകൃതി സംരക്ഷണത്തിൽ അദ്ദേഹം കാണിച്ച സമാനതകളില്ലാത്ത മാതൃകയെ കർണാടക സർക്കാർ ആദരിച്ചു. വനം വകുപ്പ് സാൻഡ്വുഡ് ശിരോമണി എന്ന പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അപ്പൊ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയാണ് കേട്ടോ ഇന്നീ ബഹുമതികളും സമ്മാനവും ഒക്കെ അദ്ദേഹത്തിനെ തേടിയെത്തിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്.

0: ടേക്ക് എ ബ്രേക്ക്.
1: കേരള MBD യുവതി എഴുതിയ ഒരു തുറന്ന കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. നമ്മളൊക്കെ ലൈസൻസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവാം, ചിലരൊക്കെ ഫെയിലായിട്ടുണ്ടാവാം, വീണ്ടും അടുത്ത ടെസ്റ്റ് ഡേറ്റ് ഒക്കെ എടുത്ത് ടെസ്റ്റിന് കയറി പാസ്സുമായിട്ടുണ്ടാവും. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനെ ഒരു ഫ്രസ്ട്രേഷൻ നോട്ടായോ അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു അപേക്ഷകന്റെ നിരാശയായോ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു കുറിപ്പ്. ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് പലർക്കും വെറും ഒരു കാർഡ് മാത്രമല്ല, ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവരൊക്കെ കാണുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് ചോവൂരിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരു ദിവസം 100 ആളുകളുടെ എച്ച് ടെസ്റ്റും റോഡ് ടെസ്റ്റും കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇരുചക്ര വാഹനവും കാറും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ പരീക്ഷകൾ വളരെ പരിമിതമായ മനുഷ്യ വിഭവശേഷിയോടുകൂടി നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല. എന്നാൽ അപേക്ഷകരുടെ ഭാഗത്ത് നിന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളും ഒരിക്കലെങ്കിലും കേൾക്കപ്പെടേണ്ടതുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ എല്ലാവർക്കും ഒരേ കാരണങ്ങളല്ല. ചിലർക്കതൊരു പാഷനാണ്, ചിലർക്കതൊരു ജോലിയിലേക്കുള്ള വഴിയാണ്, ചിലർക്കത് സ്വാതന്ത്ര്യത്തിന്റെയും ആദ്യ ചുവടുവയ്പ് തന്നെയാണ്, മറ്റു ചിലർക്കത് ജീവിക്കാൻ ആവശ്യമായ ഒരു ലൈഫ് സ്കില്ലാണെന്ന് പറയാം. എന്നെ പോലെ ചിലർക്കാകട്ടെ അതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയാണ്. പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പലപ്പോഴും ഡ്രൈവിംഗ് ഒരു ആഡംബരമല്ല, അതൊരു അത്യാവശ്യമാണ്. ഒരു പ്രായം കഴിഞ്ഞ കുട്ടികളുമായി പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുക എന്നത് ചിലപ്പോൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല സഹയാത്രികർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യമായിട്ട് മാറുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി സ്വന്തം കുട്ടിയെ സുരക്ഷിതമായും മാന്യമായും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാഹനം ഓടിക്കാനുള്ള കഴിവ് പല മാതാപിതാക്കൾക്കും ഒരു സ്വപ്നമല്ല, ഒരാവശ്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവർ ഭയങ്ങളെ മറികടക്കുന്നത്, അതിനുവേണ്ടിയാണ് അവർ പ്രായത്തെ മറക്കുന്നത്, അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും പഠിക്കുന്നതും ശ്രമിക്കുന്നതും ഒക്കെ. അപ്പോ നിമിഷത്തിന്റെ ചെറിയ പിഴവ്, ഒരു മൈക്രോ സെക്കൻഡിന്റെ തെറ്റ് ആ ശ്രമങ്ങളെ വീണ്ടും 1-2 മാസങ്ങൾ പിന്നിലേക്ക് തള്ളിയിടുന്നുണ്ട്. ഒരു എച്ച് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ അടുത്ത അവസരത്തിനായി വീണ്ടും സ്ലോട്ട് ലഭിക്കും വരെ ഇങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ 1-2 ഒക്കെ ചിലപ്പോൾ പോകാറുണ്ട്. സമയം നഷ്ടമാകുന്നു, പരിശീലനത്തിന്റെ തുടർച്ച നഷ്ടമാകുന്നു, വീണ്ടും അവധിയെടുത്ത് വരേണ്ടി വരുന്നു, വീണ്ടും സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകുന്നു, ചിലർക്കാകട്ടെ ആത്മവിശ്വാസം പോലും നഷ്ടമാകുന്നു. ഒരു അപേക്ഷകൻ ചെറിയൊരു പിഴവിന്റെ പേരിൽ ടെസ്റ്റിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അധിക ഫീസ് ഈടാക്കി അതേ ദിവസം തന്നെ ഒരു റീടെസ്റ്റ് അവസരം നൽകുന്ന ഐച്ഛിക സംവിധാനം പരിഗണിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അത് നിർബന്ധമല്ല, ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷൻ. അധിക ഫീസ് ഈടാക്കിക്കോ, ഡബിൾ ഫീസ് ഈടാക്കാം, അല്ലെങ്കിൽ ഭരണപരമായി പ്രായോഗികമായ മറ്റേതെങ്കിലും മാതൃക പരിഗണിക്കാം. പക്ഷെ ഒരു ചെറിയ പിഴവിന്റെ പേരിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് നിരവധി ആളുകൾക്ക് വലിയ ആശ്വാസമാകും. ഒപ്പം വകുപ്പിന് അധിക വരുമാനവും ലഭിക്കും. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട പ്രായോഗികവും സാങ്കേതികവുമായ വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ ഒരു നയപരമായ ചർച്ചയ്ക്ക് പോലും ഇത് അർഹമായ ആശയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ലൈസൻസ് നേടാൻ എത്തുന്ന എല്ലാവരുടെയും പിന്നിൽ ഒരു കഥയല്ല ഉള്ളത്. ചിലരുടെ മുന്നിൽ ജോലി കാത്തിരിക്കുന്ന വലിയ കഥയുണ്ട്, ചിലരുടെ പിന്നിൽ കുടുംബം കാത്തിരിക്കുന്നുണ്ട്, ചിലരുടെ പിന്നിൽ സ്വപ്നങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. അവർക്കായി ഒരു ചെറിയ അവസരം പോലും ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം. സാധ്യമെങ്കിൽ ഈ ആശയം ബന്ധപ്പെട്ടവരിലേക്ക് എത്തട്ടെ. ഒരാളുടെ ചെറിയ പിഴവ് അവരുടെ ജീവിതയാത്രയെ മാസങ്ങളോളം പിന്നോട്ടടിപ്പിക്കാതിരിക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചർച്ച ചെയ്യപ്പെടട്ടെ. ഇതാണ് ഈ കത്തില് വ്യക്തമാക്കുന്നതല്ലേ. ഇത് വായിച്ചപ്പോൾ തന്നെ നമ്മളൊക്കെ എപ്പോഴോ പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ് ഈ കത്തിലുള്ളതെന്ന് ഉറപ്പ് തന്നെയാണ്. എന്തായാലും ആ കത്ത് അധികൃതരുടെ കയ്യിലേക്ക് കിട്ടിയെങ്കിൽ ഇതിനുള്ള ഒരു ചർച്ചയൊക്കെ നടക്കട്ടെ, ഇത്തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വായിച്ചപ്പോൾ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഈ രാത്രിയിൽ നമ്മൾ പലരും ചില ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങളുമായി മല്ലിടുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ എങ്ങനെ സംഭവിച്ചത്? എന്തിനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ വിട്ടുപോയത്? എൻ്റെ ആത്മാർത്ഥതയ്ക്ക് എന്തുകൊണ്ട് വില കിട്ടാതെ പോയി? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് വെങ്ങുന്നുണ്ടാവും. നമ്മൾ മനുഷ്യരാണ്, എല്ലാത്തിനും അപ്പോൾ ഉത്തരം കിട്ടുമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ജീവിതം അങ്ങനെയല്ലല്ലോ. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പിൻ്റെ പേരാണ് കാലം. കാലം ഒരു വലിയ മാന്ത്രികനാണ്. നമ്മൾ ഇന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നാളെ കാലം നമ്മെ ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ ചിലപ്പോഴൊക്കെ നമുക്ക് താങ്ങാൻ കഴിയാത്തത്ര വലിയ മുറിവുകൾ ഏൽക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇനി ഒരിക്കലും ഈ വേദനയിൽ നിന്നും എനിക്ക് പുറത്തു കടക്കാൻ കഴിയില്ല, ഈ മുറിവ് ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല എന്ന്. ഹൃദയം തകർന്ന ആ നിമിഷങ്ങളിൽ നമ്മൾ നീതിക്കായി കേഴാറുണ്ട്. പക്ഷേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ ആ വലിയ വേദന വെറുമൊരു ഓർമ്മയായി മാറുന്നത് നമ്മൾ തിരിച്ചറിയും. അതാണ് കാലത്തിൻ്റെ ഒരു കഴിവ്. കാലം ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ ഒരു വൈദ്യനാണ്. എത്ര വലിയ മുറിവുകളെയും ഉണക്കാനുള്ള മരുന്ന് കാലത്തിൻ്റെ കൈവശമുണ്ട്. അന്ന് നമ്മളെ കരയിപ്പിച്ച അതേ അനുഭവങ്ങൾ പിന്നീട് നമ്മളെ കൂടുതൽ കരുത്തരാക്കി മാറ്റിയെന്ന് കാലം നമ്മെ ബോധ്യപ്പെടുത്തും. അന്നനുഭവിച്ച വേദനകൾക്കൊക്കെയുള്ള മറുപടി ഇന്നത്തെ നിങ്ങളുടെ ആത്മവിശ്വാസവും കരുത്തുമാണ് എന്ന് കാലം തെളിയിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചൊരാൾ യാതൊരു കാരണവും പറയാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. എന്തിനാണ് എന്നെ ഒഴിവാക്കിയതെന്ന ആ ഒരൊറ്റ ചോദ്യം മാത്രം മനസ്സിലിട്ട് നമ്മൾ സ്വയം എരിഞ്ഞു തീരും. അവരുടെ ഒരു മെസ്സേജിനോ കോളിനോ വേണ്ടി നമ്മൾ കാത്തിരിക്കും. പക്ഷെ അവിടെയും കാലം അതിൻ്റെതായ സമയത്ത് ഒരു മറുപടി നൽകും. അന്ന് ആ വ്യക്തി നമ്മളെ വിട്ടുപോയത് അതിലെ മനോഹരമായ മറ്റൊരു സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടിയായിരുന്നു എന്ന് കാലം തെളിയിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതായിരുന്നു എന്ന് കാലം കാണിച്ചു തരും. അന്ന് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് അവകാശപ്പെട്ടതായിരുന്നില്ലെന്നും നമുക്കുള്ളത് എവിടെയും പോകില്ലെന്നും കാലം വളരെ സാവധാനം നമുക്ക് മനസ്സിലാക്കി തരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുന്ന ചില അവസ്ഥകൾ ലൈഫിൽ ഉണ്ടാകാറില്ല. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തോ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളോ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കും. പക്ഷേ നമ്മുടെ വാക്കുകൾക്ക് അവിടെ ഒരു വിലയും ഉണ്ടാകില്ല. അത്തരം നിമിഷങ്ങളിൽ തർക്കിക്കാൻ നിൽക്കാതെ നിശബ്ദമായി പിന്മാറുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. കാരണം സത്യം തെളിയിക്കാനുള്ള ഏറ്റവും വലിയ കോടതി കാലം തന്നെയാണ്. മുഖംമൂടികൾ എക്കാലവും അണിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നിങ്ങളൊഴുക്കിയ കണ്ണീരിനും പറഞ്ഞ വാക്കുകൾക്കും കഴിയാത്തത് ഒരു ദിവസം കാലം ചെയ്തു കാണിക്കും. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുമ്പോൾ നിശബ്ദരായിരിക്കുക. നിങ്ങളുടെ മറുപടി കാലം നൽകിയിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളിൽ പലർക്കും വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. അതിനുവേണ്ടി രാവും പകലും നമ്മൾ കഷ്ടപ്പെടും. പക്ഷെ ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും ഒരു വാതിൽ നമുക്ക് മുന്നിൽ തുറക്കില്ല. കൂടെയുള്ളവരൊക്കെ ലൈഫിൽ മുന്നേറുന്നത് കാണുമ്പോൾ നമ്മളൊരു പരാജയമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ ഒന്ന് ഓർക്കുക, ഓരോ മനുഷ്യർക്കും കാലം നിശ്ചയിച്ചിട്ടുള്ള ഒരു ടൈം സോൺ ഉണ്ട്. നിങ്ങളുടെ വിജയം വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നിഷേധിക്കപ്പെട്ടു എന്നല്ല, മറിച്ച് കൂടുതൽ വലിയൊരു വിജയത്തിനായി കാലം നിങ്ങളെ ഒരുക്കുകയാണ് എന്നാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു വേദിയിൽ നിങ്ങൾ എത്തി നിൽക്കും. അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാത്തിരിപ്പും കഷ്ടപ്പാടും എത്രത്തോളം അനിവാര്യമായിരുന്നുവെന്ന് കാലം നിങ്ങൾക്ക് കാണിച്ചു തരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണ് ചോദിച്ചാൽ അത് വിട്ടുകൊടുക്കാൻ പഠിക്കുക എന്നതാണ്. ചില ബന്ധങ്ങൾ, ചില മോഹങ്ങൾ, ചില വാശികൾ, ഇവയൊക്കെ നമുക്ക് വേദന മാത്രമേ നൽകുന്നുള്ളൂ എന്ന് അറിഞ്ഞിട്ടും നമ്മളതിൽ കടിച്ചു തൂങ്ങി നിൽക്കും. കാരണം അതൊക്കെ നഷ്ടപ്പെട്ടാലുള്ള ശൂന്യതയെ നമുക്ക് ഭയമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴാണോ നമ്മൾ ഈ വാശികളൊക്കെ ഉപേക്ഷിച്ച് ലൈഫിനെ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് വിട്ടുകൊടുക്കുന്നത്, അപ്പോൾ നമ്മളിലേക്കൊരു വലിയ സമാധാനം വന്നെത്തും. നമ്മൾ നിർബന്ധിച്ച് പിടിച്ചു വച്ചതൊന്നും നമുക്ക് സന്തോഷം നൽകില്ല എന്ന് കാലം നമ്മെ ബോധ്യപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം പോലെയാണ് കാലം. അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ ആ ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിച്ചാൽ ജീവിതം എത്ര മനോഹരമാണെന്ന് കാലം തന്നെ നമുക്ക് കാട്ടിത്തരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ രാത്രിയുടെ ഇരുട്ടുമാഞ്ഞ് നാളെ മറ്റൊരു പുതിയ പുലരി പിറക്കും. ഇന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം വേണമെന്ന് വാശി പിടിക്കരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ചോദ്യങ്ങൾക്കും കൃത്യസമയത്ത് ഉത്തരം ലഭിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. എന്ത് തന്നെ ഉണ്ടായാലും ലൈഫിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക. കാരണം സത്യത്തിനും സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും കാല നൽകുന്ന മറുപടി എപ്പോഴും മനോഹരമായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ